0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 ഒക്ടോബർ മാസം 12 തിങ്കളാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 26 ചോതി നക്ഷത്രം. എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് സ്വന്തമായി സൃഷ്ടിക്കുക എന്നതാണ്. വിധിയിലോ സാഹചര്യങ്ങളിലോ വിശ്വസിച്ച് കാത്തിരിക്കാതെ സ്വന്തം അധ്വാനത്തിലൂടെയും തീരുമാനങ്ങളിലൂടെയും ഭാവി രൂപപ്പെടുത്തണമെന്നാണ് ലിങ്കൺ ഓർമ്മിപ്പിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്നെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളിലൂടെയും പരിശ്രമത്തിലൂടെയും നമുക്കാവശ്യമുള്ള ഭാവി പടുത്തുയർത്തുകയാണ് വേണ്ടത്. സ്വന്തം ജീവിതത്തിന്റെ സൂത്രധാരൻ നമ്മൾ തന്നെയാണെന്ന ബോധ്യം ഈ വാക്കുകൾ പകർന്നു നൽകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 12-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് പതാകയ്ക്ക് കീഴിൽ നടത്തിയ വിഖ്യാത സമുദ്രയാത്രയ്ക്കൊടുവിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കര തൊട്ടത് 1492 ഒക്ടോബർ 12-ാണ്. ഇന്ത്യയിലേക്കുള്ള പുതിയ സമുദ്രപാത തീരത്തിറങ്ങിയ കൊളംബസ് അബദ്ധവശാലാണ് അമേരിക്കയിൽ എത്തിച്ചേർന്നതെങ്കിലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള സ്ഥിരമായ സമ്പർക്കത്തിനും കോളനി വൽക്കരണത്തിനും വഴി തുറന്ന ലോക ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റമായിരുന്നു ഇത്. പല അമേരിക്കൻ രാജ്യങ്ങളിലും ഈ ദിനം കൊളംബസ് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ സുതാര്യതയും മറുപടി പറയാനുള്ള ഉത്തരവാദിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ചരിത്രപ്രസിദ്ധമായ വിവരാവകാശ നിയമം രാജ്യത്തുടനീളം പൂർണമായി പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-ാണ്. 2005 ജൂൺ 15 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച നിയമം 120 ദിവസങ്ങൾക്ക് ശേഷമാണ് നടപ്പിലായത്. സാധാരണക്കാരായ പൗരന്മാർക്ക് സർക്കാർ രേഖകളും വിവരങ്ങളും പരിശോധിക്കാനുള്ള മൗലികമായ അധികാരം നൽകിയ ഈ നിയമം അഴിമതി തടയുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ലിക്വിഡ് ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള വിപ്ലവകരമായ ഗവേഷണങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ വിഖ്യാത ഭാരതീയ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ചന്ദ്രശേഖർ ജനിച്ചത് 1929 ഒക്ടോബർ 12-ാണ്. നോബേൽ പുരസ്കാര ജേതാവായ CV രാമന്റെ അനന്തരവനായിരുന്ന അദ്ദേഹം ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിയ പഠനങ്ങളാണ് ഇന്നത്തെ LCD ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അടിത്തറയിട്ടത്. യമനിലെ ഏഡൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ USS കോളിന് നേരെ അൽഖ്വൈദ ഭീകരർ ബോട്ട് ബോംബാക്രമണം നടത്തിയത് 2000 ഒക്ടോബർ 12-ാണ്. ആക്രമണത്തിൽ 17 അമേരിക്കൻ നാവികർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9/11 ഭീകരാക്രമണത്തിന് മുന്നോടിയായി അൽഖ്വൈദ നടത്തിയ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. റോമൻ കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് ഗ്രിഗറി 13-ാമൻ ജൂലിയൻ കലണ്ടറിലെ തെറ്റുകൾ തിരുത്തി ഗ്രിഗോറിയൻ കലണ്ടർ കൊണ്ടുവന്നപ്പോൾ സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഒക്ടോബർ 4 ശേഷം നേരിട്ട് ഒക്ടോബർ 15 തീയതി മാറ്റിക്രമീകരിച്ച നിർണായക നയതന്ത്ര ചർച്ചകൾ നടന്നത് 1582 ഒക്ടോബർ 12 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ കൊച്ചി ഭാഷാ ശൈലി കൊണ്ടും ടൈമിംഗ് തെറ്റാത്ത ഹാസ്യം കൊണ്ടും മലയാളികളെ ചിരിപ്പിക്കുകയും വൈകാരിക കഥാപാത്രങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത ബഹുമുഖ പ്രതിഭ. സഹസംവിധായകനായെത്തി മലയാള സിനിമയുടെ മുൻനിര നടനായും വിജയ സംവിധായകനായും മാറിയ വിസ്മയ കലാകാരൻ. ഇന്ന് ഒക്ടോബർ 12 പ്രശസ്ത നടനും സംവിധായകനുമായ സൗബിൻ ഷാഹിറിന്റെ ജന്മദിനം. 1983 ഒക്ടോബർ 12 എറണാകുളത്താണ് സൗബിൻ ജനിച്ചത്. പ്രശസ്ത സഹസംവിധായകനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാബു ഷാഹിറിന്റെ മകനായ സൗബിൻ ചെറുപ്പത്തിൽ തന്നെ സിനിമയോട് വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. സിനിമയിലെ സഹസംവിധായകനായാണ് സൗബിൻ തന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. സിദ്ദിഖ്, ഫാസിൽ, രാജീവ് രവി, അമൽ നീരദ് തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ച അദ്ദേഹം 2013 പുറത്തിറങ്ങിയ അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയമായ വേഷത്തിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടർന്ന് 2015 പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രത്തിലെ പി ടി സാറിന്റെ വേഷം അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. ചാർലി, മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, ഭീഷ്മപർവം, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലെ അഭിനയം അദ്ദേഹത്തെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റി. 2018 പുറത്തിറങ്ങിയ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. അഭിനയത്തിന് പുറമെ 2017 പറവ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാന രംഗത്തും അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. തന്റെ സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ടും ക്രിയേറ്റീവ് ചിന്തകൾ കൊണ്ടും മലയാള സിനിമയിൽ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട സൗബൻ ഷാഹിറിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നവരാത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി നാമത്തിലാണ് ഈ ദിവസം ദേവിയെ പൂജിക്കുന്നത്. ദേവി ശ്രീ പാർവതിയുടെ സന്യാസി ഭാവമാണിത്. വലതുകൈയിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും ഏന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവീരൂപം ആരാധിക്കപ്പെടുന്നത്. പരമശിവനെ പതിയായി ലഭിക്കാൻ ഘോര തപസ്സനുഷ്ഠിച്ച ദേവിയാണിത്. ബ്രഹ്മചാരിണി ദേവിയെ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ദേവിയായി കരുതിയും ആരാധിക്കുന്നു. ഉത്തർപ്രദേശിലുള്ള ബാല്യ ജില്ലയിലെ ഹനുമാൻഗഞ്ചിൽ ബ്രഹ്മചാരിണി ദേവിക്ക് ബ്രഹ്മചാരിണി ദേവി ദുർഗാമന്ദിർ എന്ന പേരിലൊരു ക്ഷേത്രമുണ്ട്. ഉമ, അപർണ, തപചാരിണി എന്നിങ്ങനെയും ദേവിക്ക് നാമങ്ങളുണ്ട്. നിറം വെളുപ്പ്, അറിവിൻ്റെയും അർപ്പണത്തിൻ്റെയും തപസ്സിൻ്റെയും പ്രതീകമായ ബ്രഹ്മചാരിണിയെ ഭജിക്കുന്നത് മനസ്സിനേകാഗ്രതയും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്നു.

എന്നതാണ് ദേവി മന്ത്രം. ഏതാണ്ട് 1000 വർഷക്കാലം ദേവി ഫലമൂലാദികൾ മാത്രം കഴിച്ച് തപസ് ചെയ്തു. തുടർന്ന് 3000 വർഷക്കാലം ഇലകൾ മാത്രം ഭക്ഷിച്ചും തുടർന്ന് ജലവും വായുവും മാത്രം ഭുജിച്ചും തപസ് തുടർന്നു. കഠിന തപസ്സിൽ തളർന്ന ദേവിയെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ശാരീരികവും മാനസികവുമായ തളർച്ചയും എല്ലാ വൈഷമ്യങ്ങളും അകന്ന സകല സൗന്ദര്യങ്ങളും ദേവിക്ക് വരമായി നൽകുകയും ചെയ്തു. ഇത്രയും കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവി ബ്രഹ്മചാരിണി എന്ന പേരിൽ അറിയപ്പെടും എന്നും അദ്ദേഹം അനുഗ്രഹിച്ചു. ലളിതാ സഹസ്രനാമത്തില് ബ്രഹ്മചാരിണിക്ക് സമാനമായി പദം ഉപയോഗിക്കുന്നത് ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി. നമുക്ക് നവരാത്രി സങ്കല്പത്തിലുള്ള ഒരു ഗാനം ഒന്ന് ശ്രദ്ധിച്ചാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇൻഫോ@7ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള 14. പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഒക്ടോബർ 14 രാവിലെ 9 മലമ്പുഴ ഗവൺമെന്റ് ITI നടക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ITIകളിൽ നിന്ന് എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ NTC അല്ലെങ്കിൽ STC നേടിയവർക്ക് മേളയിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ഒക്ടോബർ 14 രാവിലെ 9 എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 281 7761, ഒരിക്കൽ കൂടി 0491 281 7761. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ അഥവാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷൻ ക്ഷണിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച ജീവനക്കാരൻ, ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കിയ തൊഴിൽദായകർ, മികച്ച NGO സ്ഥാപനങ്ങൾ, മികച്ച പുനരധിവാസ കേന്ദ്രങ്ങൾ, മികച്ച മാതൃകാ വ്യക്തി, മികച്ച സർഗാത്മക കഴിവുള്ള കുട്ടി, ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി 16 വിഭാഗങ്ങളിലായി 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് സംബന്ധിച്ച വിവരങ്ങൾ, നോമിനേഷൻ ഫോം ഉൾപ്പെടെയുള്ള മാതൃകകളും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പ് വെബ്സൈറ്റിലും ലഭിക്കും. നോമിനേഷനോടൊപ്പം നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ പ്രോഫോർമ, അവാർഡിന് പരിഗണിക്കേണ്ട വിവരങ്ങൾ, ഫോട്ടോ, അനുബന്ധ രേഖകളുടെ പകർപ്പ്, അംഗീകാരങ്ങൾ, പത്ര റിപ്പോർട്ട് എന്നിവയുടെ വിശദമായ ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെ ഒക്ടോബർ 25 ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0425055791, ഒരിക്കൽ കൂടി 0491 251 571. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വർണോത്സവം 2026 ഒക്ടോബർ 25 നടക്കും. കൊടുവായൂർ വടക്കുംപാടം മിനി ഇൻഡസ്ട്രിയൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള അംഗൻവാടി സെന്ററാണ് മത്സരവേദി. LP UP HSS വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, പദ്യം ചൊല്ലൽ, ലളിതഗാനം, ദേശഭക്തിഗാനം, നാടൻപാട്ട്, ഉപന്യാസം, കഥാരചന, കവിതാരചന തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനം ലഭിക്കുന്ന കുട്ടി പ്രധാനമന്ത്രിയും UP വിഭാഗത്തിൽ 1st സ്ഥാനം പ്രസിഡന്റും ഹൈസ്കൂൾ തലത്തിൽ 1st സ്ഥാനം സ്പീക്കറുമായാണ് നവംബർ 14 നടക്കുന്ന ശിശുദിന റാലിയിലും സമ്മേളനവും നടത്തുക. LP UP വിഭാഗത്തിൽ പ്രസംഗം നടത്തി 1-2 സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾക്ക് ഒക്ടോബർ 31 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. ഒരു വിദ്യാലയത്തിൽ നിന്നും ഓരോ ഇനത്തിലും 2 പേർക്ക് പങ്കെടുക്കാം. ഗ്രൂപ്പ് ഇനങ്ങളിൽ 7 പേർക്കാണ് മത്സരിക്കാനാവുക. രാവിലെ 8:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഒക്ടോബർ 22 വൈകിട്ട് 5 പേര്, ക്ലാസ്, സ്കൂൾ, ജനനതീയതി, മത്സര ഇനം തുടങ്ങിയവ സാക്ഷ്യപ്പെടുത്തി ശിശുക്ഷേമ സമിതി കൊടുവായൂർ വിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 94 47 37 69 74 ഒരിക്കൽ കൂടി 94 47 37 69 74. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ സ്ഥിര ജീവനക്കാർ ലീവ് ഓഫ് എന്നിവ എടുക്കുമ്പോൾ പകരം ജോലി ചെയ്യുന്നതിനായി ദിവസവേതനാടിസ്ഥാനത്തിൽ കെയർ ടേക്കറെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. യോഗ്യത, +2 പാസ്, അസൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് പകർപ്പും സഹിതം ഒക്ടോബർ 14 രാവിലെ 11:30 മുട്ടിക്കുളങ്ങര KAP ബറ്റാലിയൻ സമീപമുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ അഭിമുഖത്തിനെത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 99 46 20 58 1 99 46 92 05 81 ഒരിക്കൽ കൂടി 99 46 92 05 81. കേരള വനിതാ കമ്മീഷൻ സിറ്റിംഗ് ഒക്ടോബർ 23 രാവിലെ 10 കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഷാരു കോവിൽ സബ് സെന്റർ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള അവകാശം ഒക്ടോബർ 26 ഉച്ചയ്ക്ക് 2 ലീലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466 226 7 276 ഒരിക്കൽ കൂടി 0466 226 7 276. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ 2024 വയർമാൻ പരീക്ഷ വിജയിച്ചവർക്കായി പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന വൈദ്യുത സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. ഒക്ടോബർ 31 രാവിലെ 9 ഉച്ചയ്ക്ക് 1 പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ലൈൻ സ്കൂളിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ വയർമാൻ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറി അറിയിച്ചു. പങ്കെടുക്കുന്നവർ രാവിലെ 8:30 എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 0491 7720 23. ഒരിക്കൽ കൂടി 0491 7720 23. സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന 2026 സംസ്ഥാന വയോസേവന അവാർഡുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി 31 ഒക്ടോബർ വരെ നീട്ടി. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി മാതൃകാപരമായ സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, വ്യക്തികൾ, മുതിർന്ന പൌരന്മാർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. 6 വിഭാഗങ്ങളിലായാണ് വയോസേവന അവാർഡുകൾ നൽകുക. വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സന്നദ്ധ സംഘടനകൾ, മികച്ച മെയിന്റനൻസ് ട്രൈബ്യൂണൽ, മികച്ച സർക്കാർ വൃദ്ധസദനം അല്ലെങ്കിൽ സായം പ്രഭാഹോം, മുതിർന്ന പൌരന്മാരുടെ വിഭാഗത്തിൽ മികച്ച കായികതാരം, കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ മികച്ച പ്രവർത്തനം, ആജീവനാന്ത ബഹുമതി എന്നിവയാണ് വിവിധ പുരസ്കാര വിഭാഗങ്ങൾ. കൂടാതെ വയോജനങ്ങൾക്കായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കോർപ്പറേഷൻ, നഗരസഭ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കാണ് അവാർഡുകൾ നൽകുക. അവാർഡ് സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷാ ഫോമും SWDKerala.gov.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 2505 571. ഒരിക്കൽ കൂടി 0491 2505 571. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, world's favorite jeweler.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ എം പി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എം എൽ എ, ശ്രീ എ പ്രഭാകരൻ എം എൽ എ, ടി എം ശശി എം എൽ എ തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലൈഫിൽ ഒരു അൺഡു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, ജീവിതത്തിൽ ഒരു കൺട്രോൾ സെഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടറായിരുന്ന മാധവിക്കുട്ടിയായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാൻ മാധവിക്കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്തായിരിക്കും വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഒരു അൺഡു ബട്ടൺ വേണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ തെറ്റായി, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ അത്ര സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞത്. കൺട്രോൾ ഇസഡ്, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത കാര്യം അൺഡു ചെയ്യുക, തെറ്റിപ്പോയൊരു ഡിസിഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വാക്ക്, നഷ്ടപ്പെട്ടു പോയൊരു ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ഒന്ന് അൺഡു ചെയ്ത് അങ്ങനെ ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം വേണ്ടായിരുന്നു എന്ന് തോന്നിയതെല്ലാം പഴയപടിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹോ വാവ്, എന്തല്ലേ, എന്ത് രസമായിരുന്നു ലൈഫ്. കമ്പ്യൂട്ടറിൽ അത് പോസിബിൾ ആണ്, കാരണം കമ്പ്യൂട്ടറിൽ ഒരു അൺഡു ബട്ടൺ ഉണ്ട്, കൺട്രോൾ സെഡ് ഉണ്ട്. ഒരു റോങ് മൂവ് ആണെങ്കിൽ, ഒരു റോങ് ആൻസർ ആണെങ്കിൽ, ഒരു റോങ് എഡിറ്റ് ആണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അൺഡു ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ കൺട്രോൾ സെഡ് ഇല്ല, ജീവിതത്തിൽ ഈ പറഞ്ഞ അൺഡു ബട്ടൺ ഇല്ല. അൺഡു തിയറിയെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോ, അയ്യോ ആ മെസ്സേജ് അയക്കേണ്ടായിരുന്നു അണ്ടു, അയ്യോ ആ മനുഷ്യനോട് അങ്ങനെ പറയണ്ടായിരുന്നു അണ്ടു, ആ സാധനം വാങ്ങണ്ടായിരുന്നു അണ്ടു അണ്ടു അണ്ടു. കമ്പ്യൂട്ടറിൽ എത്ര ഈസി ആണല്ലേ, റോങ് സ്പെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് അൺഡു ചെയ്യാം, റോങ് എഡിറ്റ് ആണെങ്കിൽ അൺഡു ചെയ്യാം, റോങ് മൂവ് ആണെങ്കിൽ അൺഡു ചെയ്യാം. പക്ഷെ ജീവിതത്തിൽ നോ അൺഡു ഡിയർ ലിസണേഴ്സ്. അതുകൊണ്ടാണ് ചില മൊമെന്റ്സ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത്. കാരണം ഒരു കാര്യം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ മൊമെന്റ് അതിന്റെ ലാസ്റ്റ് വേർഷൻ ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു സുഹൃത്ത് വിളിക്കുന്നു ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പം നമ്മൾ പറയും ഇപ്പോൾ ബിസിയാണ് പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാം എന്ന് പറയുന്ന ഈ പിന്നെയാണ് ചിലപ്പോൾ വലിയ വില്ലൻ. കാരണം ആ കോൺവെർസേഷൻ ചിലപ്പോൾ അവസാനത്തേതായിരിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ അറിയില്ല അല്ലേ. ചിലപ്പോൾ ആ സുഹൃത്തിനോട് പിന്നീട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ലൈഫിൽ എത്രത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും, വന്നിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അത് ലാസ്റ്റ് മൊമെന്റ് ആണ്, ഇനി എനിക്ക് സംസാരിക്കാനാവില്ല എന്നറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫോൺ വെക്കില്ലായിരുന്നു, പറയൂ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞേനെ. അത് തന്നെയാണ് ജീവിതത്തിലെ ചെറിയൊരു ട്രാജഡി. ഒരു മൊമെന്റ് അവസാനിക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത്. അവസാനമായി കണ്ട ദിവസം, അവസാനമായി സംസാരിച്ച ദിവസം, അവസാനമായി ഒരുമിച്ച് ചിരിച്ച ദിവസം, അപ്പോഴൊന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ലല്ലോ കൺഗ്രാചുലേഷൻസ് ദിസ് ഇസ് യുവർ ലാസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ അൺഡു ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. പറഞ്ഞ വാക്ക് പോയി, കഴിഞ്ഞ സമയം പോയി, മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി പോയി. പക്ഷേ ഒരു കാര്യമുള്ളത് അടുത്ത മൊമെന്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. സോറി പറയേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയാം. സ്നേഹിക്കുന്ന ഒരാളോട് സ്നേഹിക്കുന്നു, ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ അത് നെക്സ്റ്റ് വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട. കാരണം ജീവിതത്തിൽ അൺഡു ബട്ടൺ ഇല്ല, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ബട്ടൺ ഉണ്ട്, നവ് എന്നാണ് ആ ഒരു ബട്ടന്റെ പേര്. അതിൽ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോഴും സമയമുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, എഴുത്തോലെയാണ് കേൾക്കുന്നത്. ഇന്നലെ അൺഡു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും നല്ലൊരു വേർഷൻ ആകാം. സ്റ്റേ ട്യൂൺഡ്, നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് എഴുത്തോല ഓൺ അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അയ്യോ അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഈ ഒരു സെന്റൻസ് നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. ഒരു മെസ്സേജ് അയച്ചിട്ട് അയക്കണ്ടായിരുന്നു, ഒരാളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത്രയും പറയേണ്ടിയിരുന്നില്ല, ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ടെടുക്കായിരുന്നു. കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ കൺട്രോളർ അടിച്ചുവിടായിരുന്നു, അണ്ടു അടിച്ചുവിടായിരുന്നു, ഒറ്റ ക്ലിക്ക് പിന്നിലേക്ക് പോവാം. പക്ഷെ ജീവിതത്തിൽ അതില്ല എന്നുള്ള ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോലയില്. ഇതാണ് കുറച്ച് സ്കെയറി ആയിട്ടുള്ള കാര്യം, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലെ ചില മൊമെന്റ്സ് അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അന്ന് നമുക്ക് അറിയില്ലല്ലോ ഇതാണ് അവസാനത്തെ തവണ എന്ന്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്സ് പലപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ല, നമ്മൾ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയതിനെ കുറിച്ചായിരുന്നു. കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു, കുറച്ചുകൂടെ കേൾക്കായിരുന്നു, ആ സോറി നേരത്തെ പറയായിരുന്നു, ആ കോള് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടായിരുന്നു, അന്നെടുത്ത് സംസാരിക്കായിരുന്നു. പക്ഷേ കഴിഞ്ഞു പോയതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ട്വിസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, അണ്ടു ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ചാൻസ് ഇല്ല എന്ന് പറയുന്നില്ല, പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത വാക്ക്, ഇനി നമ്മൾ പറയാൻ പോകുന്ന വാക്ക് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാം. നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി തിരികെ വരണമെന്നില്ല, പക്ഷെ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതിനുവേണ്ടി റെഡി ആവാം, പ്രിപ്പയർ ആവാം. തെറ്റായ ഡിസിഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, എടുത്ത തെറ്റായ ഡിസിഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലെസൺസ് കൊണ്ട് അടുത്ത ഡിസിഷൻ ബെറ്റർ ആക്കാം. ആക്ച്വലി മേ ബി അതാണ് ജീവിതത്തിന്റെ റിയൽ അണ്ടു തിയറി. കമ്പ്യൂട്ടറിൽ മിസ്റ്റേക്ക് വന്നാൽ അണ്ടു ആണെങ്കിൽ ലൈഫിൽ മിസ്റ്റേക്ക് വന്നാൽ ലേൺ എന്നുള്ളൊരു കാര്യമാണ്. ലേൺ ചെയ്താൽ നമുക്ക് ഗ്രോ ചെയ്യാം, ഗ്രോ ചെയ്താൽ നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാം. അതുകൊണ്ട് ഇന്നലെ എന്താണ് റോങ് ആയി പോയത് എന്ന് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ആ സീൻ കഴിഞ്ഞു, നമുക്ക് അതിന്റെ എൻഡിങ് മാറ്റാൻ പറ്റില്ല. പക്ഷെ അടുത്ത സീൻ, ദ വെരി നെക്സ്റ്റ് മൂമെന്റ് നമ്മുടെ കയ്യിലാണ്. ഇന്നൊരാളെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്ക്, സോറി പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയ്, ഒരുപാട് നാളായിട്ട് മാറ്റിവെച്ച കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. കാരണം ജീവിതത്തിൽ അണ്ടു ബട്ടൺ ഇല്ല, റീറൈറ്റ് ചെയ്യാനുള്ള അവസരം എപ്പോഴും നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ലൈഫ്. കഴിഞ്ഞ പേജസ് തിരുത്താൻ പറ്റില്ല, പക്ഷെ അടുത്ത പേജ് ഇപ്പോഴും ബ്ലാങ്ക് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് റൈറ്റ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജി ഹീരയാണ്. എല്ലാവർക്കും ഒരു ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോ ദേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ISL അങ്ങനെ ഒരു മിന്നും തുടക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ. ആൻഡ് പല സ്ഥലങ്ങളിലും എന്താ പറയുക, പ്രതിഷേധങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ നവരാത്രി ആഘോഷങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു. അങ്ങനെ നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുകയായിരിക്കും. കാരണം ഒരു മൺഡേ ആണ്, ചെറിയ മടിയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. എന്നാലും ഞാൻ മടിയൊക്കെ മാറ്റി വെച്ച് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ, കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകാനുള്ള ആളുകളാണെങ്കിലും എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഹറി ബറി ആയിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം 8 മണിയായല്ലോ, ഇനിയിപ്പോൾ അവിടെ കിടന്നുറങ്ങിയ കാര്യങ്ങൾ നടക്കില്ല. എന്നാലും നിങ്ങളുടെ സൺഡേ ഇങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? ലൈക്ക് ഇന്നലത്തെ എന്റെ സൺഡേ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെയായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കില്ല. ഇന്നലെ ഞാൻ അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ ഒരു മലബാർ ബിരിയാണി കഴിച്ചു. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, അയ്യോ ഇതിപ്പോൾ എന്താ അത്ര വലിയ എംബോണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കിട്ടുമ്പോൾ കിട്ടുന്നുള്ള ഒരു ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പാടില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചില സന്തോഷങ്ങളല്ലേ. ഇന്നലത്തെ എൻ്റെ ഒരു സന്തോഷം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ഇന്നലത്തെ എൻ്റെ ഒരു എന്താ പറയുക, ജാക്ക് പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേപോലെ പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് തന്നിട്ടോ, അത്രയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഭക്ഷണമോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വിളിച്ച് പറയാട്ടോ. എന്തായാലും നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേസ് ഉണ്ട്, വിഷസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പാട്ടുകൾക്ക് ശേഷം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മൺഡേ മടികളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നത് RJ ഹീരാണ് ഓൺ അഹലി FM 90.4. സോ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ദിസ് ഇസ് അഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ഗുഡ് മോർണിംഗ്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓളെ ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലേ. 8 മണി കഴിഞ്ഞതേ 14 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അനന്തഭദ്രം എന്ന സിനിമയെന്നാണ് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞത്. ഓക്കെ, എന്തായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈഫിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അൺഎക്സ്പെക്ടഡ് സാധനം ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് സന്തോഷം തരും. ഇപ്പം ഇന്നലെ എനിക്ക് ഒരു ബിരിയാണി സന്തോഷം തന്ന പോലെ നിങ്ങൾക്കും ചിലപ്പോൾ പല സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ലേ. ആ സന്തോഷങ്ങളെ പറ്റിയൊക്കെ എന്നെ വിളിച്ച് പറയാം കേട്ടോ. 8281500 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. പൊതുവേ ഇപ്പൊ നമുക്ക് മഴ കുറച്ച് കുറവാണ് കിട്ടുന്നത്. നിങ്ങൾ എത്ര പേര് അത് നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ചൂടെടുക്കുമ്പോൾ ചിലപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ മഴ നന്നേ കുറഞ്ഞ് കിട്ടും എന്നാണ് നമ്മളോട് പറയുന്നത്. വിച്ച് മീൻസ് നമ്മളുടെ എൽ നിനോ പ്രതിഭാസത്തിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ. അതിന്റെ റീസൺ കാരണമാണ് നമുക്ക് മഴ കുറച്ച് കുറവായിട്ട് കിട്ടുന്നതെന്നാണ് പറയണേ. അപ്പോൾ നമ്മളുടെ ഈ നവരാത്രി ആഘോഷമൊക്കെ അത്യാവശ്യം ചൂടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആർ ജി ഹീരയാണ്.
0: ഇത് ആരാണെന്ന് പറയൂ.
1: ഞാൻ മോഹനൻ, കുന്നത്തൂർ.
0: മോഹനൻ ചേട്ടാ, സുഖാണോ?
1: സുഖാണ്.
0: ഓക്കെ, എന്താണ് വിശേഷം?
1: വിശേഷം ഇന്നലത്തെ വിശേഷം ഹീര പറഞ്ഞില്ലേ.
0: എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നടന്നോ ഇന്നലെ?
1: നടന്നു. അതേപോലെ എനിക്ക് ഒരു വിശേഷം ഉണ്ടായി.
0: പറഞ്ഞോ.
1: നല്ല ഒന്നാം തരം ഐക്കോറമിയെ കൊടംപുളി ഇട്ട് വെച്ചത്, നല്ല ഒന്നാന്തരം പുട്ടുപോലെ വേകുന്ന കപ്പ കറി വെച്ചത്, ഇത് രണ്ടും കൂടെ കൂട്ടി ഒരാട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ബാക്കി ഇരിക്കുകയാണ്, തൊട്ടിട്ടേ ഇല്ല.
0: എന്റെ മോനെ,
1: അടിപൊളിയായിട്ട്. ആ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മലബാർ
0: ബിരിയാണി കേട്ട പോലെ.
1: അത് കേട്ടപ്പോ എനിക്ക് തോന്നിയോന്ന് പറയണോ.
0: ശരി, ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ?
1: ഇന്ന് വിശ്വാസ ഹീരയ്ക്ക് തന്നെ ഇരുന്നോട്ടെ, ഈ ടോപ്പിക് കൊണ്ടുവന്നേനെ.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഉഷാറായിട്ട് ഇരിക്കും.
1: വേറൊന്നുണ്ട്, നവരാത്രി ആണല്ലോ, നവരാത്രി ആശംസയുന്നു മുതൽ എല്ലാവർക്കും.
0: ഓക്കെ ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഒരു പിടി പിടിച്ചു. അപ്പൊ മീനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണല്ലേ നമ്മുടെ സൺഡേസ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ സൺഡേസ് വളരെ സ്പെഷ്യൽ ആക്കുന്നത്. ആ ഊർജ്ജം കൊണ്ട് വേണം നമ്മൾ മണ്ടിയിലേക്ക് വരാൻ, അല്ലാതെ അയ്യോ മടി പിടിച്ച് പോയല്ലോ എന്നൊന്നും നമ്മളിങ്ങനെ ചിന്തിക്കരുത്. എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്. നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 ആർജി ഹീരയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലൈഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷങ്ങൾ തരും. നമ്മുടെ ലൈഫിന്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ അൺഎക്സ്പെക്ടബിൾ ആണ് അത്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടല്ലോ അതിൽ. നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്താ അടുത്ത നിമിഷത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന്. സോ ആ അൺസർട്ടനിറ്റിനെ നമ്മൾ എന്താ പറയാ, എംബ്രേസ് ചെയ്യുക, ആ അൺസർട്ടനിറ്റിയിൽ തന്നെ ജീവിക്കുക, അതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്ഷനെ അങ്ങ് എംബ്രേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ദേ അടുത്ത പാട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ മൂവി ആഗതൻ ഞാൻ കനവിൽ കണ്ടു എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് ആർ

0: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: യെസ്, ഒരു പവർഫുൾ സോങ്ങിന് ശേഷം ദേ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യേ ജവാനി ഹേ ദിവാനി എന്ന സിനിമയെന്നാണ് പാട്ട് കേട്ടത്. എന്തായാലും ഈ ഒരു പവർഫുൾ പാട്ടിന് ശേഷം ഒരു പവർഫുൾ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ സിന്ധു ചേച്ചിയാണ്, പാലക്കാട്.
0: സിന്ധു ചേച്ചി, സുഖമാണോ?
1: അങ്ങനെ പോകുന്നു.
0: ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചി പറയാ, എന്തെങ്കിലും ഇന്നലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്നോ ലൈഫില്?
1: ഇന്നലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 4 കൂട്ടുകാരികളാണ്, നാലാളും കൂടെ ഇന്നലെ ഡ്രസ് ഒക്കെ എടുക്കാം, ഒരു കല്യാണം ഉണ്ടായിരുന്നു.
0: ഓക്കെ,
1: ഡ്രസ് കോഡ് എടുക്കാൻ വേണ്ടിട്ട് നാലാളും കൂടെ പോയി, ചായ ഒക്കെ കുടിച്ചിട്ട് കറങ്ങിട്ട് വന്നു.
0: ശരി,
1: നല്ല സന്തോഷമുള്ള കാര്യം.
0: ഓക്കെ, അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നില്ലല്ലോ, നിങ്ങൾ എക്സ്പെക്ടഡ് ആയിട്ട് പോയതല്ലേ?
1: അതെ അതെ, അതായത് തീരുമാനിച്ചില്ല, എടുക്കണമെന്ന് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പൂവാടി പറഞ്ഞപ്പോ അങ്ങനെ നാലാളും കൂടെ അങ്ങനെ പോയി.
0: ഓ, അപ്പൊ ഡ്രസ് എടുക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടല്ലേ നമുക്ക്?
1: ആ സന്തോഷം സന്തോഷം തന്നെയാണ്. ഡ്രസ് എടുക്കണതിൽ ഉപരി നമ്മള് നാലാളും കൂടെ അങ്ങനെ കറങ്ങി, നമ്മള് അത്രയും ഡിയർ ഫ്രണ്ട്സ്.
0: ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതാണ് ശരിക്കും സന്തോഷം. ഓക്കെ സിന്ധു ചേച്ചി, താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നും നല്ല ദിവസമാവട്ടെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ. ശരി, അപ്പൊ സിന്ധു ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സിന്ധു ചേച്ചി പറയണത് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ കറങ്ങാൻ കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമെന്നാണ് പറയണത്. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ജില്ലാ സ്കൂൾ കായികമേളയൊക്കെ സമാപിച്ചുള്ളൂ, 5-ാമത്തെ പ്രാവശ്യം പറളി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഒരു ലിസണറിന്റെ ഒരു ചെറിയ പുത്രൻ ഇന്നലെ പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഫോട്ടോയും ഒരു സംഭവമൊക്കെ അയച്ചിട്ടുണ്ട്. ഫാഹിദ് പി വി ജി എച്ച് എസ് എസ് മേഴത്തൂരിന്ന് 4x100 meters റിലേയിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പാലക്കാട് ഡിസ്ട്രിക്ട് അത്ലറ്റിക് മീറ്റ് 2026 അങ്ങനെ ഫാഹിദിന് അങ്ങനെ ഒരു ബ്രോൺസ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് ഫാഹിദ്, അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ലിസണറിന്റെയും കൂടെ ഒരു ചെറിയ പുത്രനാണ് എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം. അപ്പൊ എന്തായാലും മുഹമ്മദ് ഏട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മളെ മനസ്സിലാക്കുന്ന ഹൃദയങ്ങളോടാവണം നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കേണ്ടത് എന്നൊരു മെസ്സേജും കൂടി ഉണ്ട്. എല്ലാവർക്കും ഒരു നല്ല ഡേ കൂടെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണല്ലേ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ അൺഎക്സ്പെക്ടഡ് സാധനങ്ങൾ നമുക്ക് വലിയ സന്തോഷം തരും, ചിലപ്പോൾ വലിയ ദുഃഖവും തരും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരും. പക്ഷെ ആ സങ്കടം വന്ന കാര്യം വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സങ്കടം വന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മെമ്മറിനെയും നെർവ്സിനെയൊക്കെ അതിങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് പിന്നെയും പിന്നെയും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങൾ പറയാനും സ്പ്രെഡ് ചെയ്യാനും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ എനിക്കും നല്ല സന്തോഷവും നിങ്ങൾക്കും നല്ല സന്തോഷവും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു സന്തോഷമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്തായാലും അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സമയം എന്തെയ്യ, അങ്ങനെ 8:30 ആയിട്ടോ? വേഗം വേഗം നിങ്ങളുടെ പരിപാടികളൊക്കെ ചെയ്തോളൂ. എനിക്കറിയാം പലരും രാവിലെ പോകുന്നതിന് തിരക്കിലൊക്കെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഷോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് ആർ ജി ഹീരയാണ് അഹലി എഫ് എം 90.4. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ചക്രമുത്ത്. സ്റ്റേ ട്യൂൺഡ് ടു അഹലി എഫ് എം 90.4.

0: അതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

ഗേറ്റ്സ് എന്ന സിനിമയെന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. സമയം ദേ അങ്ങനെ 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഇന്നലെ നടന്ന ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം എന്താണ് നിങ്ങളുടെ ലൈഫിലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ നമ്മൾ വിളിച്ചു, മെസ്സേജസ് ഒക്കെ അയച്ചു. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ടു കണ്ണൂർ ജനശതാബ്ദിയിൽ ഇനി ഒരു അൺഎക്സ്പെക്ടഡ് ചേഞ്ച്, അതായത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു, പക്ഷേ ലേറ്റായി വന്നപ്പോൾ ഈ സമയമായിരുന്നുള്ളൂ. അതായത് നമ്മുടെ യാത്രക്കാർക്ക് കുറച്ചൊരു ആശ്വാസം, കാരണം നമുക്ക് അറിയാം മിക്കവാറും ജനശതാബ്ദിയിലൊക്കെ ട്രാവൽ ചെയ്ത ആളുകൾക്ക് ഒരു പുഷ് ബാക്ക് ചെയ്യുന്ന സീറ്റ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇത്രയും ഡിസ്റ്റൻസ്, ഇപ്പൊ തിരുവനന്തപുരം ടു കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാല്ല, അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ട്രെയിൻ ഭയങ്കര ആശ്വാസമാണ്. അതിന്റെ അതിന്റെ ഒപ്പം തന്നെ നല്ല സീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷേ അത് മാറ്റി പിടിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. പുതിയ ഡിസൈനൊന്നും അത്ര സെറ്റായിരുന്നില്ല. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് സമാധാനിക്കാം, കാരണം തിരുവനന്തപുരം ടു കണ്ണൂർ ജനശതാബ്ദിയിൽ ഇനി ആ സീറ്റുകളൊക്കെ, പുഷ് ബാക്ക് സീറ്റുകളൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി വൈകാണ്ടിന് നമ്മുടെ തിരുവനന്തപുരം ടു കോഴിക്കോട് ജനശതാബ്ദിയിലും ഈ മാറ്റം വരുന്നൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കില്ലേ, ഇന്നിപ്പോ രാവിലെ ചിലപ്പോൾ ട്രെയിൻ കയറുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ ഒരു സീറ്റ് കാണുമ്പോൾ എന്റെ അമ്മയെന്ന് തോന്നില്ലേ? അതൊരു അൺഎക്സ്പെക്ടഡ് സാധനമായിരിക്കും അല്ലെ. ഏതായാലും ഇതേ അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാണ്? കണ്ണൻ ചേട്ടാ. അയ്യോ, എന്താണ് വിശേഷങ്ങൾ പറയൂ. കുറച്ച് ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ, ശരി, വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും കണ്ണൻ ചേട്ടനാണ് നമ്മളെ പെട്ടെന്ന് വിളിച്ചിട്ടുള്ളത്. കണ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് വിഷസ് പറയാനാണ്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജനശതാബ്ദിയുടെ കാര്യമായിരുന്നു. ജനശതാബ്ദിയിൽ പോകുന്ന ആളുകൾക്കൊക്കെ എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. ഇനിയിപ്പോ തിരുവനന്തപുരം ടു കോഴിക്കോട് ട്രെയിനിലും കൂടെ ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സന്തോഷമായിരിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു. ഞാനും കുറെ നാൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു പെയിൻ എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും നമ്മളിനി നേരെ പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്, കാരണം നമ്മുടെ പാട്ട് ബാംഗ്ലൂരിൽ പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങളുടെ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം. കുറച്ച് സമയം കൂടെ നമുക്ക് ബാക്കിയുണ്ട് നമ്മുടെ ലൈവ് ഷോയില്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. ബാംഗ്ലൂർ വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. FM 90.4.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

ട്രാക്ക് അല്ലേ എന്നെ എറിന്താൽ എന്ന സിനിമയിന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. സമയം ദേ അങ്ങനെ 9 മണിയാവാൻ പോവാണ്. 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 21,000 രൂപ തന്നാൽ വേണ്ട എന്ന് പറയൂ. വേണ്ടെന്ന് പറയരുത്, നമുക്ക് എല്ലാവർക്കും കിട്ടില്ല, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് 6 ജില്ലകളിലാണ് നമ്മുടെ തെങ്ങ് കൃഷി കൂടുതലുള്ള 6 ജില്ലകളിൽ കേട്ടോ. അതായത് തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഒരു പുതിയ പദ്ധതി വരാൻ പോവാണ്. ഹെക്ടറിന് 21,000 രൂപ വീതം വാർഷിക സഹായം ലഭിക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു കർഷകർക്ക് അതൊരു വലിയൊരു സഹായമായിരിക്കും. സോ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ കൃഷിഭവനൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ മേൽനോട്ടം കാര്യങ്ങളും ഇതിന്റെ എന്തായാലും സർവേ ഒക്കെ നടത്തും. എന്നിട്ട് ഇത്ര ഹെക്ടറിന് ഇത്ര രൂപ വെച്ചിട്ടായിരിക്കും തരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ കൃഷിയുള്ള, തെങ്ങ് കൃഷിയുള്ള ആളുകളോടൊക്കെ ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞറിയിക്കുക അല്ലേ. തെങ്ങും നാളികേരവും ഒക്കെ നമുക്ക് വേണമല്ലോ, അതില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. ഈ തൃശ്ശൂർ എപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്ത് തേങ്ങയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ നാളികേരം എന്നുള്ളൊരു വാക്ക് നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. തൃശ്ശൂർ ഉള്ള ആളുകൾ തേങ്ങയെന്നാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ മോശം വാക്കായിട്ട് ഉപയോഗിക്കുന്നതല്ല, പക്ഷെ പല പല അവസരങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുന്നു മാത്രം. എന്തായാലും കുറെ മെസ്സേജസ് ഉണ്ട്, എനിക്ക് എന്തായാലും ഒരു മെസ്സേജ് വായിക്കാതിരിക്കാൻ പറ്റില്ല.

നമസ്കാരം ഹീരക്കുട്ടി. ഇന്നലെ തൃശൂർക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ഓർക്കാപ്പുറത്ത് പറ്റാതെ വന്നു. അതിച്ചിരി വിഷമായി. പക്ഷെ ഓർക്കാപ്പുറത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ഉഴുന്നുവട 3 ക്രിസ്പി മസാല ദോശയും സർപ്രൈസ് പാർസലായിട്ട് എത്തിയപ്പോ ആ വെമ്മിട്ടം അങ്ങ് മാറി കിട്ടി. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മതിയെ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ. എല്ലാ കൂട്ടുകാർക്കും നവരാത്രി ദിനാശംസകൾ നേർന്നുകൊണ്ട് അജിത ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലേ, അൺഎക്സ്പെക്ടഡ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ വിഷമിക്കുകയും ചെയ്യും, അതുപോലെ ഒരു അൺഎക്സ്പെക്ടഡ് കാര്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും. അപ്പൊ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിന്റെ ആ ഒരു ജേണി അങ്ങ് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനും പണ്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി വിഷമിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, നമുക്കൊരു സാധനം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനേക്കാൾ നല്ലത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു എന്താ പറയുക ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ എന്തുകൊണ്ടാണ് അത് നടക്കാതിരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, നമ്മുടെ പേഴ്സ്പെക്റ്റീവിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ കളറാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് സ്നേഹിച്ചിട്ട് വരാം. നല്ലൊരു സ്നേഹിക്കുന്ന പാട്ട് അല്ല, ഇഷ്ടമുള്ള ഒരു ഒരു ഒരു എന്താ പറയുക പ്രണയവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു പാട്ടാണ്. കാസനോവ എന്ന് പറയുന്ന സിനിമയിലെ കാർത്തിക്കും വിനീത് ശ്രീനിവാസനും നജീമും ഒക്കെ ചേർന്ന് പാടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓണഹലി FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. സോ നല്ല നല്ല പെർസ്പെക്റ്റീവുകളും നല്ല ലൈഫ് ചേഞ്ചസും ഒക്കെ ലൈഫിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കട്ടെ. നല്ല അൺഎക്സ്പെക്ടഡ് മൊമെന്റ്സും ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ. ദിസ് ഈസ് ആർജി ഹീര വിത്ത് യു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വോട പവർ പാക്ക് സോങ് അല്ലേ. 9:05 കഴിയുമ്പോൾ നമ്മൾ റാമയ്യ വസ്തവയ്യ പാട്ടാണ് കേട്ട് കഴിഞ്ഞത്, ജവാൻ എന്ന സിനിമയിൽ നിന്ന് അല്ലേ. സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ പലരും അയച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് വായിക്കണം. കാരണം എന്റെ കൊച്ചുമോൾ അൻവിക കൃഷ്ണ എന്ന മീനൂട്ടിക്ക് ലൈറ്റ് മ്യൂസിക്കിൽ സെക്കൻഡ് പ്രൈസ്, ഗ്രൂപ്പ് സോങ്ങിൽ തേർഡ് പ്രൈസ്, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സന്തോഷം, കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, ഗുഡ് മോർണിംഗ് ഹീര ചേച്ചി, ഐ മാധ്വിക, ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ഹിന്ദി കലോത്സവ് ആൻഡ് മൈ സിസ്റ്റർ ആരാധ്യ ഗോട്ട് തേർഡ് പ്രൈസ് ഇൻ റെസിറ്റേഷൻ, സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഹിന്ദി ടീച്ചേഴ്സ് ഫോർ ദയർ സപ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും കോൺഗ്രാറ്റുലേഷൻസ്, നല്ലൊരു കാര്യം അല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് മെസ്സേജസ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരുപാട് വലിയ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ, നമസ്കാരം അഹല്യ, ഒരു ആശംസകൾ ഇങ്ങോട്ട് വേണം, ഷാർജ കടലിൽ നിന്ന് കേൾക്കുന്നു. പിന്നെ ബിൻഡോ ചക്കാലക്കലിന് ഒരു ഹായ് പറയണേ എന്ന്. പിന്നെ അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ഷാർജ നിന്ന്. സോമൻ ആലപ്പാട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ ഷാർജ കടലിൽ നിന്നാണ് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ എന്തായാലും ബിൻഡോ ചക്കാലക്കലിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട്, ബിൻഡോ ചക്കാലക്കൽ, ബിൻഡോ ചേട്ടാ ഹായ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം കുറെ മെസ്സേജസ് ഒക്കെ അയച്ചതിൽ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമാണ്, എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയട്ടെ. അതായത്, ഈ ഭയങ്കര പ്രായമായിട്ടുള്ള ആൾക്കാർ, മുതിർന്ന പൗരന്മാരെയൊക്കെ നമ്മൾ ഇനി ഉപദ്രവിക്കുകയാണ്, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സംഭവം കൊണ്ടുവരാൻ പോവാണ്, നമ്മുടെ നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കാൻ പോവാണ്. 3 വർഷം വരെ തടവും, അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ പിഴയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം അല്ലേ. ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ക്രിമിനൽ കേസസ് നമ്മുടെ നാട്ടിൽ വളരെ സുഖമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ നല്ല നല്ല രീതിയിലുള്ള പിഴകളും ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഉപദ്രവിക്കുമ്പോൾ നല്ല രീതിയിൽ തിരിച്ചു ഉപദ്രവിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാകണമെന്നാണ് എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ ഇതൊന്നും വരാതെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നല്ലത് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത 1-2 മെസ്സേജസും കൂടെ എനിക്ക് വായിക്കാനുണ്ട്. പക്ഷെ പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുവാണ്. അഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരാണോ അഹലി എഫ് എം 90.4. സോ നമ്മൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. ദിസ് ഇസ് അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ, 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വോളർ സോങ് അല്ലേ. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റും കഴിയുമ്പോൾ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയെന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. നിങ്ങളോടൊപ്പം അഹലി FM 90.4 ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു മെസ്സേജോ അയച്ചിട്ട് നമുക്ക് വേഗം ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യണം. ആൻഡ് ഹൈ ഹീര, ഞാൻ അജീഷ് പൊൻപറമ്പ്. അൺഎക്സ്പെക്ടഡ് ഗുഡ് മോർണിംഗ് ഫോർ യു. ഓക്കെ, എന്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയ ഒരാൾ കടന്നു വന്നു, അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായി അഹലി FM കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓഹോ, കഴിഞ്ഞ മാസം September 28 മുതൽ അൺഎക്സ്പെക്ടഡ് ആയി വന്ന 8 പണിയായി പോയത്. അയാളുടെ പേരാണ് ലെഫ്റ്റ് ലെഗ് ലിഗമെന്റ് ഇഞ്ചുറി. സ്റ്റെപ്സ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇടതുകാല് തെന്നിപ്പോന്നു. ഡോക്ടറെ കണ്ടു, MRI എടുത്തു, ACL 50% ടിയർ ലാറ്ററൽ ആൻഡ് മെഡിക്കൽ ടേംസ് ആണ് തോന്നുന്നു. 40% ടിയർ ആണ് പ്രോബ്ലം. ഇപ്പോൾ മെഡിസിൻ, ഫിസിയോതെറാപ്പി, റേഡിയോ കേട്ടുകൊണ്ട് ഫുൾ റെസ്റ്റ് എന്നിവയാണ് പണി. അൺഎക്സ്പെക്ടഡ് ആയി പെട്ടെന്ന് അസുഖം മാറാൻ ആഗ്രഹിക്കുന്നു. വേഗം തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാറട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്തായാലും അജീഷാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അല്ലെ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ചില കാര്യങ്ങൾ, അൺഎക്സ്പെക്ടഡ് ആയി നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അല്ലെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് പേര് വിളിച്ചു, മെസ്സേജസ് അയച്ചു, ആൻഡ് നമ്മൾ ഇന്ന് കുറെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. സോ ഇനി നാളെ നമുക്ക്, നാളെ ഞാനായിരിക്കില്ല, പക്ഷെ വേറെ ആർജേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ കൂടുതൽ ടോപ്പിക്സും ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് വരും. ആൻഡ് ബാക്കി ഷോസ് ഒക്കെ കേൾക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സോ അടുത്ത പാട്ട് ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു പാട്ട് കേൾക്കണമല്ലോ. അപ്പം നമ്മൾ എന്തായാലും പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഓൾ മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വിശേഷങ്ങളും കഥകളും പുതിയ കഥകളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർ ജി ഹീരാണ് ഫ്രം അഹല്യ വിഷസ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ്.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിക്കാണും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ എം പി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എം എൽ എ, ശ്രീ എ പ്രഭാകരൻ എം എൽ എ, ടി എം ശശി എം എൽ എ തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: സെല്ലുലോയിഡ്.
7: കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ വേണ്ടി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. വളരെ മനോഹരമായൊരു ചെടി, അതായത് ആര് കണ്ടാലും ഒരു നിമിഷം ഒന്ന് നോക്കി നിന്ന് ആ എന്ത് ഭംഗി, എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഈ കടലാസ് പൂക്കൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു പോകാറുണ്ട് ഒരു ചെടിയെ കുറിച്ച്. ബോഗെയിൻവില്ല അല്ലെ, ഈ ബോഗെയിൻവില്ല ഇത്ര ഭംഗിയുണ്ടെങ്കിൽ പോലും അതിന്റെ ഭംഗിക്ക് പിന്നിൽ കൂർത്ത മുള്ളുകൾ ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ചിത്രം. അതെ, അമൽ നീർ സംവിധാനം ചെയ്ത ബോഗെയിൻവില്ല. ബോഗെയിൻവില്ല എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീർ ഒരുക്കിയ ഈ ഒരു ചിത്രം വലിയ പ്രതീക്ഷകളോട് കൂടി എത്തിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അല്ലെ. അതായത് പല സമയങ്ങളിൽ പല കാര്യങ്ങളും മറന്നു പോവുകയും ചിലത് മാത്രം മനസ്സിൽ പതിയുകയും ചെയ്യുന്ന റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന പ്രത്യേക അസുഖമുള്ള റീത്തുവാണ് സിനിമയുടെ കേന്ദ്രബിന്ദു. ഭർത്താവും ഡോക്ടറുമായ റോയ്സ് തോമസിന്റെ കരുതലും സ്നേഹത്തിലുമാണ് റീത്തു കഴിയുന്നത്. എന്നാൽ ഇരുവരും സഞ്ചരിക്കുന്ന ഒരു കാർ അപകടത്തിൽപ്പെട്ടതോടുകൂടി റീത്തുവിന്റെ തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്നതും ഓർമ്മകളുടെ കഷ്ണങ്ങൾ ഇങ്ങനെ ചിന്നിച്ചിതറി പോകുന്നതും അതുപോലെ തന്നെ ഇതിനിടയിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, അതും ദുരൂഹമായ സാഹചര്യങ്ങളിൽ പല പെൺകുട്ടികളെയും അപ്രതീക്ഷിതമായിട്ട് കാണാതാകുന്നു. അതിലേക്ക് റീത്തുവിന്റെ ഓർമ്മകൾ വഴിതിരിയുന്നതുമാണ് ഈ ഒരു ചിത്രത്തിന്റെ സസ്പെൻസ് പ്ലോട്ട്. അതെ, ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കുന്നത് അമൽ നീർ ചിത്രമായിട്ടുള്ള ബോഗെയിൻവില്ലയെ കുറിച്ചാണ്. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. സെല്ലലോയിഡുമായിട്ട് കൂടെ ഉണ്ട് ജെ ആയില്ല. ഇന്നത്തെ സെല്ലലോയിഡിൽ നമ്മൾ സംസാരിക്കുന്ന സിനിമ അമൽ നീരദ് ചിത്രമായിട്ടുള്ള ഭോഗൻ വില്ലയെ കുറിച്ചാണ്. ഒരു അമൽ നീരദ് ടച്ചും സ്ത്രീ സിംഹങ്ങളുടെ പെർഫോമൻസും ഒരു അമൽ നീരദ് ചിത്രം എന്ന് പറയുന്ന സമയത്ത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ചോക്ലേറ്റ് മാസ് ആക്ഷൻ മാസ് ഡയലോഗുകളോ അല്ല ഈ ഒരു ബോഗൻ വില്ലെ. അതെ, അത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. അത്തരം കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ ഒരു സിനിമയിലുള്ളത്. പകരം എന്താണ്, വരുത്തൻ അല്ലെങ്കിൽ ഇയോബിന്റെ പുസ്തകം, അത്തരം സിനിമകളുണ്ടല്ലോ, അത്തരം സിനിമകളുടെ അതേ ഒരു മൂഡ്, അതെ അതേ ചിത്രങ്ങളുടെ ഒരു മൂഡിൽ സഞ്ചരിക്കുന്ന കടുത്ത ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് ബോഗൻ വില്ല. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഷറഫുദ്ദീൻ തുടങ്ങിയ വമ്പൻ നായക നിരയുണ്ടെങ്കിൽ പോലും ആൺ സിംഹങ്ങളെക്കാൾ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും സ്കോർ ചെയ്യുന്നതും സ്ക്രീനിലെ ആ ഒരു പെൺകരുത്തുകൾ തന്നെയാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിലേക്ക് ശക്തമായി തിരികെ വന്ന ജ്യോതിർമായിയുടെ റീത്തു, ആ റീത്തു എന്ന കഥാപാത്രത്തിന്റെ പ്രകടനമുണ്ടല്ലോ, അത് വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. വേണം, അവസ്മരണീയമായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. കരിയറിലെ ഏറ്റവും മികച്ച ഒരു വൈകാരിക ഭാവങ്ങളാണ് ജ്യോതിർമായി ഈ ഒരു ചിത്രത്തിൽ പുറത്തെടുത്തിരിക്കുന്നത് കേട്ടോ. കൂടെ കട്ടയ്ക്ക് നിന്ന ജോലിക്കാരിയായിട്ട് രമയായിട്ട് ശ്രീനന്ദയും മീരയായി വീണ നന്ദകുമാറും തങ്ങളുടെ വീക്ഷങ്ങൾ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. അടിച്ചമർത്തപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും ആഞ്ഞടിക്കുന്ന ആ ഒരു സ്ത്രീ ശക്തി ഉണ്ടല്ലോ, ആ സ്ത്രീ ശക്തിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ഇവർ ഈ ഒരു സ്ക്രീനിൽ മാറുന്നത്. അതുപോലെ തന്നെ നായകനായിട്ട് എത്തുന്ന, സെൻട്രൽ ക്യാരക്ടറായിട്ട് എത്തുന്ന കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ നോർമലി നമ്മൾ ചാക്കോച്ചന് നൽകുന്ന ഒരു ഒരു എന്താ പറയുക, ആ ചാക്കോച്ചനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു നന്മമരം ഇമേജ് എപ്പോഴും ഉണ്ടാവും എന്ന് തോന്നില്ലേ. പക്ഷേ ആ ഒരു ക്യാരക്ടറിൽ നിന്നും വളരെ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ബോഗൻവില്ലയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കഥാപാത്രം.

0: celluloid.
1: യെസ് മടങ്ങിയെത്താം സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡ് സിനിമാ വിശേഷവുമായി കൂടി ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ബോഗൻവില്ല, അമൽ നീരദ് ഒരുക്കിയ ബോഗൻവില്ല എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനും ഒക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ബോഗൻവില്ല. ഈ ഒരു സിനിമയുടെ തിരക്കഥ, മേക്കിംഗ്, സസ്പെൻസ് എലമെന്റ്സ്, പ്രശസ്ത കുറ്റാന്വേഷണ നോവലിസ്റ്റ് ലാജോ ജോസിന്റെ രൂതിന്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് ലാജോ ജോസും അമൽ നീരദും ചേർന്നാണ് കേട്ടോ ഈ ഒരു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കാണികളെ വഴിതെറ്റിക്കാനുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഈ ഒരു തിരക്കഥയിൽ സമർത്ഥമായിട്ട് തന്നെ വിന്യസിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാം പകുതിയോടുകൂടി കഥ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാനാകുമെങ്കിലും ഒട്ടും അടുപ്പില്ലാതെ വിഷ്വൽ ലാംഗ്വേജ് കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നും, ഓക്കേ ഇവനാണ് വില്ലൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരു സാധനമൊക്കെ നമുക്ക് കിട്ടി തുടങ്ങും. എന്നാൽ പോലും ആ ഒരു പ്രെഡിക്ഷൻ ഒരിക്കലും ആ ഒരു സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നായകനായ കുഞ്ചാക്കോ ബോബന്റെ റോയ് തോമസ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിനെ പാടെ ഉടച്ചു മാർക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിഫൻഡറായ ഒരു റോള് തിരഞ്ഞെടുത്തതിന് ചാക്കോച്ചൻ ശരിക്കും ഒരു കൈയ്യടി നൽകണം എന്നുള്ളതാണ്. തേനി എസ് പി ഡേവിഡ് കോശി ആയിട്ടാണ് ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയിൽ എത്തുന്നത്. ഫഹദ് ഫാസിലിന്റെ സാന്നിധ്യവും ചിത്രത്തിന് ഒരു എനർജി പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. സെല്ലൗഡ് ബോഗൻവില്ല എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയുണ്ട്. നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. സെല്ലലാടുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ബൊഗെയ്ൻവില്ല എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സാങ്കേതിക തികവും ഫൈനൽ വേർഡിക്റ്റും നോക്കുന്ന സമയത്ത് ഇടുക്കിയിലെ മനോഹരമായ ഫാം ഹൗസും നിഗൂഢത നിറഞ്ഞ പശ്ചാത്തലങ്ങളും ആനന്ദ് സി ചന്ദ്രന്റെ ക്യാമറ കണ്ണുകൾ അതിവിദഗ്ധമായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിന്റെ സംഗീതം അത് ഹിറ്റ് തന്നെയായിരുന്നു അല്ലേ. സുഷിൻ ശ്യാമിന്റെ സംഗീതവും വിവേക് ഹർഷന്റെ എഡിറ്റിങ്ങും സിനിമയുടെ ഒരു സൈക്കോളജിക്കൽ മൂഡ് കൈവിട്ടു പോകാതെ ഇങ്ങനെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. മാരത്തോൺ ഹിറ്റായ ഭൂതലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് വൻ ഹിറ്റായിരുന്നു അല്ലേ. ആ ഒരു പാട്ടും സിനിമയുടെ ഒരു എൻ ക്രെഡിറ്റിൽ വരുന്ന പാട്ടും വലിയൊരു ആഘോഷം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്ററിലെ. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കേവലം ബിഗ് ബിയോ ഭീഷ്മ പർവവും പോലെയുള്ള ഒരു മാസുകൾ മാത്രം പ്രതീക്ഷിക്കാതെ ഒരു കൊള്ളാവുന്ന സസ്പെൻസ് സൈക്കോളജിക്കൽ ത്രില്ലർ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമ കാണാൻ കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന മികച്ചൊരു അമൽ നീരദ് ഐറ്റം തന്നെയാണ് ബൊഗെയ്ൻവില്ല. യെസ്, അപ്പോൾ എന്തായാലും ബൊഗെയ്ൻവില്ല എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളും ഈ സൈക്കോളജിക്കൽ സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നലെ കണ്ടു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സെല്ലലോഡിൽ

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. അങ്ങനെ ഇന്നത്തെ കാലിഡോസ്കോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടെ ഞാൻ അഭിരാമിയുണ്ട്. കാലിഡോസ്കോപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ആദ്യം പറയാനുള്ളത് 2 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് റോഡിലെ ട്രാഫിക്കൊക്കെ ഒന്ന് മറന്ന് പകരം വെള്ളത്തിലൂടെ ഒരു യാത്ര പോയാലോ? അതും സൂര്യാസ്തമയം കണ്ടുകൊണ്ടൊരു യാത്ര. നമ്മുടെ വേമ്പനാട്ട് കായലില്ലേ, ആ കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് സൺസെറ്റ് കാണാൻ ഇനി ഒരു കിദിലൻ ഓപ്ഷൻ കൂടിയുണ്ട്. ആലപ്പുഴയില് KSRTC പോലെ തന്നെ കായലിലൂടെ ഒരു സൺസെറ്റ് ക്രൂയിസ് റെഡിയാണെങ്കിൽ ഞാൻ എന്താണ് സംഗതി, എങ്ങനെ പോവാൻ പറ്റും, ഈ സൺസെറ്റ് എങ്ങനെ കാണാൻ പറ്റും, വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം വൺസ് എങ്കിലും നമ്മൾ ആസ്വദിക്കണ്ടേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പുതിയൊരു ടൂറിസം ബോട്ട് സർവീസ് ആണ് സൺസെറ്റ് ക്രൂയിസ്. ടൂറിസം ബോട്ട് സർവീസ് ആണ് തുടങ്ങിയിട്ടുള്ളത്. വൈകിട്ട് 5:30 യാത്ര തുടങ്ങുക. പുന്നമടക്കായലിലൂടെ സായി, മംഗലശ്ശേരി, കുപ്പപ്പുറം, പുഞ്ചിരി ജെട്ടി വഴി ഏകദേശം 2 മണിക്കൂർ കായൽ യാത്ര. അത് കഴിഞ്ഞ് 7:30 ആകുമ്പോൾ തിരിച്ചെത്താം. അപ്പോഴേക്കും ആകാശത്തിന്റെ ആ ഒരു കളർ പാലറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാകും. വെള്ളത്തിൽ സൂര്യന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും, ചുറ്റും കുട്ടനാട്ടിന്റെ ഭംഗി ഉണ്ടാകും. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ മാത്രമല്ല, ആ മൊമെന്റ് എൻജോയ് ചെയ്യാനും പറ്റുന്ന യാത്രയാണ്. ഇനി റേറ്റ് കേട്ടാൽ അതിലും നമുക്ക് സന്തോഷമാണ്. ഒരാൾക്ക് വെറും 200 രൂപയാണ്. ആകെ 90 സീറ്റുകളുള്ള ബോട്ടിൽ 30 സീറ്റുകൾ മുകളിലത്തെ നിലയിലാണ്, 2 ഫ്ലോറായിട്ടാണ്. അപ്പൊ 30 സീറ്റുകൾ മുകളിലുണ്ടാവും. അതായത് സൺസെറ്റ് കാണാൻ നല്ലൊരു വ്യൂ തന്നെ. ഇപ്പോ ഉപയോഗിക്കുന്ന സീ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ബോട്ടുണ്ട്. ആ ബോട്ട് തന്നെയാണ് ഈ ജലഗതാഗത വകുപ്പ് സൺസെറ്റ് ക്രൂയിസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 5:30 to 7:00 2 മണിക്കൂർ 200 രൂപ. കായൽ, കുട്ടനാട്, പിന്നെ മനോഹരമായ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് അടിച്ചു പൊളിക്കാം. അപ്പോ വീക്കെൻഡ് എവിടേക്കാണ് പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കടലിലേക്കല്ല, കായലിലേക്ക് സൺസെറ്റ് കാണാൻ എന്ന് പറയാലോ. ഇനിയിപ്പോ ടീമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാലോ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ പറഞ്ഞുതരാം. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഈ ഒരു സൺസെറ്റ് ക്രൂയിസ് ടൂറിസം ബോട്ട് സർവീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. 9400050326 അതാണ് ബന്ധപ്പെടാനുള്ള നമ്പർ, ബുക്കിങ്ങിനായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ. 9400050503 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കായൽ, കുട്ടനാട്, പിന്നെ മനോഹരമായ സൺസെറ്റ്.

0: लोग नए हो तो सब्सक्राइब करो, वो जो लाल वाला बटन है उसके साथ सूर्य नमस्कार करो या फिर अनुलोम विलोम, मुझे नहीं पता, बस क्लिक हो जाना चाहिए। अब मैं भी जा रहा हूँ।
1: कैलिडोस्कोप, इन्फॉर्मेशन प्लस एंटरटेनमेंट।
2: ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു അപ്ഡേറ്റ് ഇവിടെ പറയാനുണ്ട്. ഓ, ഇന്ന് മൊത്തം ട്രിപ്പ് മോഡാണല്ലോ കാലിഡോസ്കോപ്പിൽ. അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ എത്തിയതോടെ ഗൂഡല്ലൂർ ഊട്ടി ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഊട്ടി വരെയുള്ള റോഡിൽ പല സ്ഥലത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് മട്ടം ഭാഗത്ത് തിരക്ക് രൂക്ഷമാണ്. അപ്പൊ ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് കല്ലട്ടി ചുരത്തിലെ നിയന്ത്രണമാണ്. ചെന്നൈ ഹൈക്കോർട്ട് ഉത്തരവിനെ തുടർന്ന് കല്ലട്ടി ചുരം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഒരു ദിവസം പരമാവധി 200 വാഹനങ്ങൾക്കാണ് കടന്നു പോകാനുള്ള അനുമതി ഉള്ളത്. അപ്പൊ അതിനായിട്ട് മാവനഹള്ളയിൽ എന്ന സ്ഥലത്ത് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഊട്ടി ഗൂഡല്ലൂർ റോഡിൽ വാഹന തിരക്ക് കൂടുകയാണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്, ഊട്ടി ടൗണിൽ അത്ര വലിയ തിരക്കില്ല. തിരക്ക് കൂടുതലും ഊട്ടിയുടെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഊട്ടിയിൽ രണ്ടാമത്തെ സീസൺ തുടങ്ങി, സഞ്ചാരികൾ വീണ്ടും എത്തി തുടങ്ങി, ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മഴ കുറവായതുകൊണ്ട് ഊട്ടിയിലെ തണുപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നവർ ഡെസ്റ്റിനേഷൻ മാത്രം നോക്കിയാൽ പോരാ, റൂട്ട് കൂടെ ഒന്ന് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഊട്ടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ വാഹനത്തിനുള്ളിൽ നിന്നിരുന്ന ഒരു ചെറിയ സമ്മർ സീസൺ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു അടുത്ത രണ്ട് ട്രാക്കിലേക്ക്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ സാധാരണ കുതിരകളെ എവിടെയാണ് കാണുന്നത്? സിനിമയിൽ, അല്ലെങ്കിൽ റേസ് കോഴ്സിൽ, അല്ലെങ്കിൽ വല്ല ഫാമിലി കാണും അല്ലെ. പക്ഷേ കണ്ണൂരില് ഏഴിമല എന്ന സ്ഥലയില്ലേ, ഏഴിമലയിൽ എത്തിക്കഴിഞ്ഞാൽ കഥ കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്കറിയാം ഏഴിമല എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ്. കേരളത്തിലെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏഴിമല എന്ന സ്ഥലത്ത് ഏഴിമല നാവിക അക്കാദമി ഉണ്ട്. അവിടെ കുതിരകൾക്ക് നേവി യൂണിഫോം ലെവൽ ഡിസിപ്ലിൻ ആണ്. ഏഴിമല നാവിക അക്കാദമിയിൽ ഇപ്പോൾ 40 കുതിരകളുണ്ട്. വെറുതെ കാണാൻ വളർത്തുന്നതല്ല, ഓഫീസർ കേഡറ്റുമാരുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കുതിര സവാരി ഉണ്ട്. 2011 അക്കാദമിയിൽ ഹോഴ്സ് ട്രെയിനിങ് സെന്റർ തുടങ്ങിയത്. അന്ന് 12 കുതിരകളായിരുന്നു, ഇപ്പോൾ അത് 40 കുതിരകളായിട്ടുണ്ട്. അവിടുത്തെ കുതിരകൾ എത്തുന്നത് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ, ഉത്തരാഖണ്ഡിലെ ഹെംപൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പിന്നെ കുതിര സവാരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കരസേനയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 15 സംഘമുണ്ട്. കുതിരകൾക്കും VIP ട്രീറ്റ്മെന്റ് ആണ്. പ്രത്യേകം ലയങ്ങളുണ്ട്, വെറ്ററിനറി ഓഫീസർ ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ കുതിരകളുടെ കുളമ്പ് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഫാരിയേഴ്സ് വരെ അവിടെ ഉണ്ട്. പരിശീലനത്തിനായിട്ട് കുതിരകളെ ഒരു 17 വയസ്സുവരെയാണ് ഉപയോഗിക്കുക. പിന്നെ നേവി അക്കാദമിയിൽ നിന്ന് പാസിംഗ് ഔട്ട് ആകുന്ന സമയത്ത് പാസിംഗ് ഔട്ട് പരേഡിലും ഒരു സ്പെഷ്യൽ റോൾ ഉണ്ട്. കുതിരപ്പുറത്താണ് അവിടെ അവർ സഞ്ചരിക്കുക. മുഖ്യാതിഥിയെ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നത് ഹോഴ്സ് ബഗ്ഗീസിലാണ്. അത്രയും മാത്രമല്ല, മികച്ച കുതിര സവാരി ചെയ്യുന്ന കേഡറ്റ്സിന് അംഗീകാരം കിട്ടുമ്പോൾ കുതിരകൾക്കും ബഹുമതിയുണ്ട്. വജ്ര എന്ന് പറഞ്ഞ കുതിരയ്ക്ക് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് കമൻഡേഷൻ കാർഡ് വരെ കിട്ടിയിട്ടുണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെയൊക്കെയാണ് ഏഴിമലയിലെ കുതിരകളുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു നേവി ലൈഫ്. അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അടുത്തൊരു ഇൻഫർമേഷനിലേക്ക് നമുക്ക് പോകാം. ബട്ട് ബിഫോർ ദാറ്റ് പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് അഹല്യ FM 90.4, കൂടെ ഞാൻ അഭിരാമി. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ബസ് കിട്ടുമോ? ട്രാഫിക് എങ്ങനെയായിരിക്കും? അതോ ഇന്ന് ഓഫീസിലെ തന്നെ എത്ര സമയം എടുക്കും? എന്നൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ജോലിക്ക് പോകാൻ ബസ്സിനെയും ട്രെയിനിനെയും പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടില്ലേ, പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന എത്ര പേരുണ്ടാകും? കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും ആ സംഖ്യ. രാജ്യത്ത് വെറും 9% പേർ മാത്രമാണ് ജോലി സ്ഥലത്തേക്ക് പോവാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സർവേ പറയുന്നത്. ആദ്യമായിട്ടാണ് ആ മിനിസ്ട്രി ഒരു സർവേ നടത്തുന്നത്, നാഷണൽ ഹൗസ് ഹോൾഡ് ട്രാവൽ സർവേ. അതായത് നമ്മുടെ യാത്രാശീലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബിഗ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. ജോലിക്ക് പോകാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ബസ്സാണോ ട്രെയിനാണോ സ്വന്തം വാഹനമാണോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ പ്രധാനമായിട്ടും ശ്രമിച്ചത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ കണക്കുകൾ പറയുന്നത് ജോലി സ്ഥലത്തേക്ക് പോകുന്ന യാത്രയിൽ അതിന്റെ പങ്കിപ്പോഴും വെറും 9% മാത്രമാണെന്നാണ്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്താണ്? ബസ്സാണോ ട്രെയിനാണോ ടു വീലറാണോ കാറാണോ? നിങ്ങളുടെ യാത്രയുടെ ആൻസർ ഒരു പക്ഷേ ഈ ദേശീയ കണക്കുകളിലും ഒരു ചെറിയ കഥ പറഞ്ഞേക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. അതൊരു വലിയ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. കലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 43% ആളുകളും ജോലി സ്ഥലത്തേക്ക് പോകുന്നത് ടൂ വീലറിലാണ് എന്നാണ് ആ സർവേ പറയുന്ന കാര്യം. കാറിനെ ആശ്രയിച്ച് പോകുന്നത് 3% പേര് മാത്രമാണ്. പക്ഷെ നമ്മൾ സ്ത്രീകളുടെ യാത്രാ പാറ്റേൺ നോക്കുമ്പോൾ, അതായത് ലേഡീസിന്റെ കാര്യം പറയുന്ന സമയത്ത്, അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ജോലിക്കായിട്ട് 1 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്ന സിറ്റീസിലുള്ള സ്ത്രീകളിൽ 21% പേരും പ്രധാനമായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആശ്രയിക്കുന്നത്. സിറ്റീസിലേക്ക് വരുമ്പോൾ പുരുഷന്മാരിൽ ഈ കണക്ക് പറയുമ്പോൾ 6% മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിൻ്റെ കണക്ക് കേൾക്കുമ്പോൾ 46% ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് 46% പേരും നഗരങ്ങളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളിൽ വലിയൊരു വിഭാഗം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. തമിഴ്നാട്ടിൽ 41% ഉണ്ട്, കർണാടകയിൽ 34%, തെലുങ്കാനയിൽ 28% ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനങ്ങളുടെ തീരുമാനത്തിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടും ഈ കണക്കുകളൊക്കെ മുന്നിലെത്തുകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര വെറും വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എന്ന ദൂരമല്ല, അതിൽ ചെലവുണ്ട്, സുരക്ഷയുണ്ട്, സൗകര്യം, ജോലി ചെയ്യാനുള്ള അവസരം, ഇതൊക്കെ കൂടി വരും. അതുകൊണ്ട് നമ്മുടെ റോഡുകളിൽ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ചിത്രം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ആ ഒരു സർവേയിൽ പറയുന്നുണ്ട്. ആ സർവേ നാഷണൽ ഹൗസ് ഹോൾഡ് ട്രാവൽ സർവേ ആണ്. എന്തൊക്കെ സർവീസോ കാര്യങ്ങളോ വന്നാലും എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം, മാക്സിമം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമുക്ക് ബസ്സിൽ പോവാം, അല്ലേ, നമ്മുടെ KSRTC ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കാം. ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സിമ്പലാണ് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് കലിഡോസ്കോപ്പിൽ അടുത്ത പാട്ട് വരുന്നുണ്ട്. എൻജോയ് ദി സോങ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാകും സാനിറ്ററി വേസ്റ്റ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാഡുകൾ, ടാംപൂൺസ്, ഇതിന്റെയൊക്കെ വേസ്റ്റ്. ഈ വേസ്റ്റ് സയന്റിഫിക്കലി ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്ന അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അതിനായിട്ട് സയന്റിഫിക്കലി സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്ലാന്റ് ഉള്ളത് തിരുവനന്തപുരത്ത് വർക്കലയിലാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ക്ലീൻ കേരള കമ്പനിയാണ് അത് കൺട്രോൾ ചെയ്യണത്. വർക്കല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലെയും വീടുകളിൽ നിന്ന് സാനിറ്ററി വേസ്റ്റ് നേരിട്ട് പോയി ശേഖരിച്ച് പിന്നെ പ്ലാന്റിൽ എത്തിച്ച് ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് ചാരമാക്കും. ഇതിന്റെ കപ്പാസിറ്റി ദിവസം 2 ടൺ ആണ്. ദിവസവും 2 ടൺ സാനിറ്ററി വേസ്റ്റ് അവിടെ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കത്തിച്ചാൽ പുക വരില്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടെക്നോളജിയുടെ കളി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങളെ സ്പെഷ്യൽ സ്ക്രബിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് പുറത്തു വിടുന്നത്. പിന്നെ ഏകദേശം 30 മീറ്റർ ഉയരമുള്ള ചിമ്നി വഴി പുറന്തള്ളും. അതും പോരാ, പുറത്തു വരുന്ന പുകയിൽ അപകടകരമായ ഘടകങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധന ഉണ്ടാകും. പിന്നെ ഈ സാനിറ്ററി വേസ്റ്റ് കത്തിച്ചു കഴിഞ്ഞുണ്ടാകുന്ന ചാരം അത് മണ്ണിനൊപ്പം ചേർത്ത് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ സാനിറ്ററി വേസ്റ്റ് ആയിരുന്നത് നാളെ നമ്മുടെ റോഡിന്റെ, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗമായേക്കാം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്ലാന്റ് പ്രവർത്തിക്കുകയുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചലഞ്ച് എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സാനിറ്ററി വേസ്റ്റ് മുഴുവൻ കൈകാര്യം ചെയ്യാൻ തിരുവനന്തപുരത്തുള്ള ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രം പോരാ. വർക്കല ഒരു മാതൃകയായി മാറുമ്പോൾ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. അപ്പൊ അതിന് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിന് ശേഷം നമുക്ക് തിരിച്ചെത്താം കാലിഡോസ്കോപ്പിലേക്ക്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു പാഡ് ഉപയോഗിച്ചു, റാപ്പറിൽ പൊതിഞ്ഞു, ബിന്നിലിട്ടു, ഡൺ, നമ്മുടെ ഭാഗം തീർന്നു എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ശരിക്കും തീർന്നോ? ശരിക്കും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വലിച്ച് അല്ലെങ്കിൽ ഈ ബിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാണ് സാനിറ്ററി വേസ്റ്റിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പാഡ്സ്, ടാംപൂൺസ്, കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഡയപ്പേഴ്സ്, മുതിർന്ന ആളുകൾക്കും കിടപ്പ് രോഗികൾക്കുള്ള ഡയപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഈസിയാക്കാൻ വന്ന പ്രോഡക്ട്സ് ആണ് അല്ലെ? പക്ഷെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എവിടെ ഡിസ്പോസ് ചെയ്യും എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമാണ്. കേരളത്തിൽ ഒരു ദിവസം ഏകദേശം 200 ടൺ ഡയപ്പർ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക്. 200 ടൺ, അതായത് നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ച് പുറത്തേക്ക് വിടുന്ന സാനിറ്ററി വേസ്റ്റിന്റെ അളവ് അത്ര ചെറിയ കാര്യമല്ല. ഇനി ലൈഫ് ടൈം കണക്ക് കേട്ടാൽ അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മെയിലായിട്ടുള്ള ആളുടെ ജീവിതകാലത്ത് ഏകദേശം 4,000 മുതൽ 13,300 വരെ സാനിറ്ററി പ്രൊഡക്ട്സിൽ നിന്നുള്ള മാലിന്യം ഉണ്ടാകാം എന്നാണ് കണക്ക് പറയുന്നത്. സ്ത്രീകളുടേത് 15,000 മുതൽ 32,000 വരെയാണ്. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. സാനിറ്ററി പാഡിന്റെ ഒക്കെ ഏകദേശം 75% പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റിന്റെ ഹൈജീൻ കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. യൂസ് ചെയ്യുന്നത് നോർമലാണ് പക്ഷെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് മാത്രം തന്നെ നോർമൽ ആക്കണം. ഇന്ന് മുതൽ ഒരു ചെറിയ കാര്യം ഓർക്കാം, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ സാനിറ്ററി പ്രൊഡക്റ്റ് നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു എന്നതുകൊണ്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല. നമ്മുടെ ബിന്നിൽ നിന്ന് പുറത്തേക്ക് പോയാലും അത് എവിടെയെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് പൊതുസ്ഥലത്തോ തുറന്ന സ്ഥലത്തോ വലിച്ചെറിയരുത്, തുറസായ സ്ഥലങ്ങളിൽ കത്തിച്ച് കളയരുത്. നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സാനിറ്ററി വേസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ ഡിസ്പോസൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ ഹൈജീൻ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഹൈജീൻ കൂടെ നമുക്ക് സംരക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഒരു പാഡ് ശരിയായി ഡിസ്പോസ് ചെയ്യുന്നത് വലിയ എൻവയോൺമെന്റൽ റെവല്യൂഷനായി തോന്നണമെന്നില്ല, പക്ഷേ ഒരുപാട് പേരത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റം തന്നെയാണ്. സോ യൂസ് റെസ്പോൺസിബിളി, ഡിസ്പോസ് റെസ്പോൺസിബിളി, ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളടുത്ത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ദിസ് ഇസ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KK പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഓരോ മാസവും ഏതെല്ലാം വിളകൾ കൃഷി ചെയ്യുന്നതിനാണ് അനുയോജ്യമെന്നും ഓരോ വിളകൾക്കും ആവശ്യമായ വളപ്രയോഗവും പരിപാലന രീതികളും എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഒക്ടോബർ മാസം തുലാമഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തേണ്ടതും മുണ്ടകൻ നെൽകൃഷിയും അടുത്ത ഓണത്തിനായിട്ടുള്ള വാഴക്കൃഷിയും ആരംഭിക്കേണ്ടതുമായ സുപ്രധാന സമയമാണ്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൻ. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം മുണ്ടക നെൽകൃഷിയെക്കുറിച്ച് പറയാം. സാധാരണയായിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊയ്ത്ത് പൂർത്തിയാക്കുന്ന രീതിയിലാണ് മുണ്ടകൻ നെൽകൃഷി മുന്നോട്ടു പോകുന്നത്. വിളവ് മെച്ചപ്പെടുത്തുന്നതിനായി കൊയ്തതിനു ശേഷം വയലിൽ വെള്ളം കയറ്റി മണ്ണിൽ ഈർപ്പം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 2-3 തവണ നന്നായിട്ട് ഉഴുത് പാടം കൃത്യമായി നിരപ്പാക്കിയെടുക്കണം. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കുന്നതിനായി കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ 1 ഏക്കറിന് 200 മുതൽ 300 കിലോഗ്രാം വരെ കുമ്മായം പാടത്ത് വിതറി ഉഴുത് ചേർത്ത് കൊടുക്കണം. കുമ്മായം വിതറി 48 മണിക്കൂറിന് ശേഷം പാടത്തേക്കൊന്ന് വെള്ളം കയറ്റി തുറന്നു വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിലെ ജൈവാംശവും ഫലഭൂയിഷ്ഠതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുമ്മായ പ്രയോഗത്തിന് ശേഷം ജൈവ വളങ്ങൾ നൽകണം. 1 ഏക്കറിന് 2 മുതൽ 3 മെട്രിക് ടൺ വരെ ശരാശരി അളവിൽ മണ്ണിര കമ്പോസ്റ്റോ കാലിവളമോ പച്ചിലവളമോ പാടത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നെല്ലിലെ രാസവളപ്രയോഗത്തെക്കുറിച്ചും വിത്തുപരിചരണത്തെക്കുറിച്ചും പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കുമ്പായം ചേർക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി കുമ്പായം ചേർത്ത് ഒരാഴ്ച കഴിഞ്ഞ ശേഷമേ നെൽപ്പാടങ്ങളിൽ രാസവള പ്രയോഗം നടത്താവൂ. ഫോസ്ഫറസ് മുഴുവനായിട്ടും അടിവളമായി നൽകണം. നെല്ലിന്റെ പ്രധാന വളർച്ചാഘട്ടങ്ങളായ ഞാറു പരുവത്തിലും ചിനപ്പ് പൊട്ടുമ്പോഴും അടിക്കണ പരുവത്തിലുമായിട്ട് 3 തുല്യ ഘടകങ്ങളായിട്ട് നൈട്രജനും പൊട്ടാഷ്യം നൽകേണ്ടതുണ്ട്. മധ്യമൂപ്പുള്ള ഇനങ്ങളായ ഉമ, ജ്യോതി എന്നിവയ്ക്ക് 1 ഏക്കറിന് 80 കിലോ യൂറിയ, 90 കിലോ രാജ്ഫോസ്, 30 കിലോ പൊട്ടാഷ് എന്നിവ നൽകണം. മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾക്കും കരകൃഷിക്കും കോൾ നിലങ്ങൾക്കും അവയുടെ വിതരണ ശുപാർശ അനുസരിച്ച് വളം ക്രമീകരിക്കണം. വിത്ത് വിതയ്ക്കാൻ ഡ്രം സീഡറും ഞാറ് നടാൻ യന്ത്രങ്ങളും ഉപയോഗിക്കാം. വിത്ത് പരിചരണത്തിനായിട്ട് സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് രോഗങ്ങളെ തടയും. 1 കിലോ വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ 12 മുതൽ 16 മണിക്കൂർ കുതിർത്ത ശേഷം വിത്ത് മുളപ്പിച്ച് വിതയ്ക്കാം. സെപ്റ്റംബറിൽ കൃഷിയിറക്കിയ പാടങ്ങളിൽ നടിയിൽ കഴിഞ്ഞ് 14 മുതൽ 21 ദിവസത്തിനകം വെള്ളം വാർത്ത് കളഞ്ഞ് മേൽവളം നൽകണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം മനോഹരമായ ഒരു പാട്ട്.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നെൽപ്പാടങ്ങളിലെ രോഗകീട നിയന്ത്രണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. വളമിട്ടിട്ട് 2 ദിവസത്തിന് ശേഷം പാടത്തേക്ക് വീണ്ടും വെള്ളം കയറ്റും. തിങ്ങി വളരുന്ന ഭാഗങ്ങളിൽ നിന്നും തൈകൾ പിഴുതെടുത്ത് വേര് പിടിക്കാത്ത ഇടങ്ങളിൽ മാറ്റി നടാവുന്നതാണ്. കോണോവീഡർ ഉപയോഗിക്കുന്നത് കളകളെ നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ നെൽച്ചെടിയുടെ വേരോട്ടം ശക്തമാക്കാനും സഹായിക്കും. ജൈവകൃഷി അവലംബിക്കുന്നവര് ജീവാമൃതവും പഞ്ചഗവ്യവും നൽകാം. ഓല ചുരുട്ടി, തണ്ട് തുരപ്പൻ എന്നിവയ്ക്കെതിരെ സംയോജിത കീട നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ട്രൈക്കോഗ്രാമ കാർഡുകൾ 1 ഏക്കറിന് 40,000 മുട്ടകൾ വീതം 4 മുതൽ 6 തവണ ഉപയോഗിക്കാം. ആക്രമണം രൂക്ഷമാണെങ്കിൽ കാർട്രാപ് ഹൈഡ്രോക്ലോറൈഡ് 400 ഗ്രാം 1 ഏക്കറിന് എന്ന അളവിൽ തളിക്കും. കുലവാട്ടം, പോളരോഗം എന്നിവയ്ക്കെതിരെ സ്യൂഡോമോണസ് ലായനിയിൽ ഞാറുകൾ മുക്കി നട. കൂടാതെ 1 കിലോഗ്രാം സ്യൂഡോമോണസ് 50 കിലോഗ്രാം ഉണക്കി പൊടിച്ച ചാണകവുമായി തലേദിവസം ചേർത്ത് വെച്ച ശേഷം പാടത്ത് വിതറിക്കൊടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടും. അപ്പോൾ നെല്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനായിട്ട് പോകുന്നത് ഈ ഒരു മാസത്തിൽ തെങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, തെങ്ങിൻ തോപ്പുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് വരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് തെങ്ങിന്റെ കാര്യം പറയാം. തുലാമഴ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തെങ്ങിന്റെ മണ്ട ശുചിയാക്കുകയും രോഗകീട പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുകയും വേണം. കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കാനും ഇടവിളകളായി വാഴ, പയർവർഗ്ഗങ്ങൾ, മഞ്ഞൾ, പച്ചക്കറികൾ, അതിരുകൾ, ശീമക്കൊന്ന, കമ്പുകൾ എന്നിവ നടാനും ഒക്ടോബർ മാസമാണ് ഏറ്റവും അനുയോജ്യം. ജലസംഭരണത്തിനായിട്ട് തോട്ടത്തിൽ ചാലുകൾ എടുത്ത് തുണ്ട് മലർത്തി അടുക്കി മണ്ണിട്ട് മൂടുകയോ മഴക്കുഴികൾ എടുക്കുകയോ ചെയ്യാം. കരിയിലയും പച്ചിലയും ഉപയോഗിച്ച് തടങ്ങളിൽ പുതയിടണം. തീരദേശങ്ങളിലും മണൽ പ്രദേശങ്ങളിലും മഴയ്ക്ക് മുമ്പ് മണ്ണ് കൂനുകൂട്ടി വെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങാനായിട്ട് സാഹചര്യമൊരുക്കാം. കൊമ്പൻചെല്ലിയെ തടയാൻ ഓലക്കവിളുകളിൽ വേപ്പിമിണ്ണാക്ക് കലർത്തിയ മണലിടുക. ചെമ്പൻചെല്ലിക്കെതിരെ മെറ്റാറൈസിയം മണ്ടയിലും തുളകൾക്കുള്ളിലും ഒഴിക്കുകയും ഫെറമോൺ കെണികൾ സ്ഥാപിക്കുകയും വേണം. പൂങ്കുലച്ചാഴിയെ നിയന്ത്രിക്കാനായിട്ട് നിംബിസെഡൻ തളിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ്. ഇനി തെങ്ങിന്റെ കൂമ്പുചീയൽ രോഗത്തിനുള്ള പ്രതിരോധത്തെ കുറിച്ച് പറഞ്ഞുതരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തെ തെങ്ങുകളിൽ കൂമ്പ് ജികൽ രോഗ സാധ്യത വളരെ കൂടുതലാണ്. നമ്പോലെ വലിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഊരി വരിക, അഴുകിയ മണ്ടയിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം ഉണ്ടാവുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. രോഗസാധ്യതയുള്ള പ്രദേശങ്ങളിൽ പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് 1.5 മില്ലി ലിറ്റർ 300 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്പോലയുടെ തൊട്ടടുത്ത ഓലക്കവിളകളിൽ ഒഴിച്ചു കൊടുക്കാം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും മുറിപ്പാടിൽ ബോഡോ കുഴമ്പ് പുരട്ടുകയും വേണം. കൂടാതെ മുട്ടുസൂചി കൊണ്ട് തുളയിട്ട പോളിത്തീൻ പാക്കുകളിൽ മാംഗോ സെബ് 2 ഗ്രാം വീതം നിറച്ച് നമ്പോലയ്ക്ക് തൊട്ട് താഴെയുള്ള ഓലക്കവിളകളിൽ വയ്ക്കുന്നത് രോഗത്തെ പ്രതിരോധിക്കും. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെല്ലിന്റെയും തെങ്ങിന്റെയും കാര്യം പറഞ്ഞു. ഇനി വാഴയിലേക്ക് പോവാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനൊല്ലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വാഴക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അടുത്ത ഓണത്തിന് വിളവെടുക്കുന്നതിനായിട്ട് വാഴക്കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ ഒക്ടോബർ അവസാനത്തോടെ ആരംഭിക്കണം. രോഗകീടബാധയില്ലാത്ത നല്ല ഇനം സൂചിക്കന്നുകൾ ഇളക്കി പുറന്തൊലിച്ചെത്തി ചാണകം ചാരക്കുഴമ്പിൽ മുക്കി 3-4 ദിവസം വെയിലത്തും 2 തണലിലും സൂക്ഷിച്ച ശേഷം വേണം നടാനായിട്ട്. വാഴ നടുന്നതിന് 2 മുമ്പ് കുഴിയെടുത്ത് സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് കീടനിയന്ത്രണത്തിന് സഹായിക്കും. നട്ട് 1, 2, 3, 4, 5 മാസങ്ങളിലും കുലച്ചയുടനെ നൽകേണ്ട യൂറിയ, രാജ്പൂസ്, പൊട്ടാഷ്യ വളങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ ഘട്ടം ഘട്ടമായിട്ട് ചുവട്ടിൽ ചേർത്ത് കൊടുക്കണം. 4 മാസം കാണുന്ന പിണ്ടിപ്പുഴുവിനെതിരെ വിവേറിയ ബാസിയാന ഇലക്കവിളുകളിൽ തളിക്കുക. ഇലപ്പുള്ളി രോഗത്തിനെതിരെ 1% ബോഡോ മിശ്രിതവും കടജീലിന് സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിക്കുന്നതും സിഗാറ്റോക്ക രോഗത്തിനെതിരെ കോണ്ടാഫ് അല്ലെങ്കിൽ ടിൽറ്റ് സ്പ്രേ ചെയ്യുന്നതും ഫലപ്രദമാണ്. ഇനി കമുകും കശുമാവിന്റെയും കാര്യം പറയാം. മനോഹരമായൊരു പാട്ടിന് ശേഷം

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കമുകിന്റെയും കശുമാവിന്റെയും കാര്യം പറയും. കമുകിന് കഴിഞ്ഞ മാസം വളം നൽകിയിട്ടില്ല എങ്കിൽ ഈ മാസം 10 കിലോഗ്രാം ജൈവവളം വീതം നൽകാം. രണ്ടാഴ്ചയ്ക്ക് ശേഷം യൂറിയ 100 ഗ്രാം, മസൂറി ഫോസ 100 ഗ്രാം, പൊട്ടാഷ 120 ഗ്രാം എന്നിവ ചേർത്ത് കൊടുക്കുക. മഴയ്ക്ക് മുമ്പ് ബോഡോ മിശ്രിതമോ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകമോ നൽകുന്നത് കുമിൾ രോഗങ്ങളെ തടയും. കശുമാവിന് മരം 1 യൂറിയ 1.5 കിലോ, സൂപ്പർഫോസ്ഫേറ്റ് 2 കിലോ, പൊട്ടാഷ 1.2 കിലോ എന്നിങ്ങനെ രാസവളങ്ങൾ നൽകണം. മരത്തിന് ചുറ്റും 10 സെന്റിമീറ്റർ ആഴത്തിലും 0.5 മുതൽ 3 മീറ്റർ ചുറ്റളവിലും ചാലുകൾ എടുത്ത് വളം വിതറി മണ്ണുമായിട്ട് യോജിപ്പിക്കുകയും വേണം. തൈ നട്ട ആദ്യകാലങ്ങളിൽ കശുമാവിൻ തോട്ടങ്ങളിൽ ഇടവേളയായിട്ട് കൈതച്ചക്ക കൃഷി ചെയ്യുന്നത് കൂടുതൽ ആദായകരമായിരിക്കും. കുമിൾ രോഗങ്ങളെ ചെറുക്കുന്നതിനായിട്ട് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കമുകിന്റെയും കശുമാവിന്റെയും കാര്യമാണ് പറഞ്ഞത്. ഇനി മാവിൽ എന്തൊക്കെയാണ്?

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി മാവിന്റെ കാര്യങ്ങൾ അറിയാം. 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മാവുകൾക്ക് യൂറിയ 550 ഗ്രാം, രാജ്ഫൂസ് 900 ഗ്രാം, പൊട്ടാഷ്യ 625 ഗ്രാം എന്നിങ്ങനെ മരം ഒന്നിന് ചാലുകൾ എടുത്ത് നൽകേണ്ട സമയമാണിത്. ചെറിയ മാവുകൾക്ക് പ്രായത്തിനനുസരിച്ച് അളവ് കുറച്ച് നൽകുക, വളമിടുന്ന സമയത്ത് മണ്ണിൽ ഈർപ്പമുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. മാവ് പൂക്കുന്നതിനായിട്ട് കൾട്ടാർ പ്രയോഗം ഒക്ടോബർ ആദ്യം തന്നെ നടത്താം. അതിന് ഒരാഴ്ച മുമ്പ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തളിക്കുന്നത് പൂവിടലിന് ഗുണം ചെയ്യും. ട്രൈക്കോഡെർമ ചേർത്ത 25 കിലോ ജൈവവളവും നൽകാം. തുലാവ

പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പെൻഡിങ് വെക്കുകയാണ്. നാളത്തെ ഹരിതഭൂമിയിൽ ഈ വിളകൾ, അതായത് കുരുമുളക്, ഏലം, പച്ചക്കറികൾ, കൂൺകൃഷി, ഇവയെക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വിളകൾക്ക് ഒക്ടോബർ മാസത്തിലെ പരിചരണം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇന്നല്ല നാളെ. ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ടൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: No puedo dejarte amar.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. അപ്പൊ നമ്മൾ ഇതാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് വർക്കിലേക്കുള്ള ഒരു കംബാക്കാണ് ഈ മൺഡേ എന്ന് പറയുന്ന ദിവസം അല്ലേ. നമ്മൾ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ആ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റൂട്ടീനേക്കുള്ള ഒരു തിരിച്ചു വരവാണ് ഈ ഒരു സമയം, ഈ തിങ്കളാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മൂഡ് ഔട്ടാകൽ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂഡ് ഓൺ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആണെങ്കിൽ ഒന്ന് സെറ്റ് ആവാൻ, അല്ലെങ്കിൽ ഒന്ന് ഓൺ ആവാൻ ചെയ്യുന്ന ഒരു സീക്രട്ട് ആണ് ഈ പാട്ടുകൾ കേൾക്കുക എന്നുള്ളത്. ഒരു ഫേവറേറ്റ് സോങ് മതി, നമുക്ക് നമ്മുടെ എനർജി തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും, വൈബ് ഓൺ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ മൂഡ് ഓൺ ആക്കാൻ, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 12 o'clock തൊട്ട് 2 മണിവരെ ഈ സമയം നമുക്ക് ഒന്നിച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തിങ്കളാഴ്ച അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കും ഇനിയും തിങ്കളാഴ്ചയിലെ റൂട്ടീനിലേക്ക് വരാനായിട്ട് ചെറിയ മടി പിടിച്ചിരിക്കുന്ന ആളുകൾക്കും, ഓ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തുടങ്ങിയതുള്ളൂ, ഇനിയിപ്പോൾ എത്ര നാൾ വേണോ ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡിലേക്ക് പോകാൻ എന്നാലോചിച്ചിരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ലൈവായിട്ട് പാട്ടുകൾ ഞാൻ വെച്ചു തരും. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് മെസ്സേജ് അയക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ. കാരണം ഈ 1 മണിക്ക് ശേഷമൊക്കെ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ട് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് വായിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സമയത്ത് തന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പാട്ട് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ വിളിക്കാൻ എന്നുണ്ടെങ്കിൽ വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്മുടെ നമ്പറിലേക്ക്. ഇനിയിപ്പോൾ വിളിക്കുന്നുമില്ല, മെസ്സേജ് അയക്കുന്നില്ല. ഞാൻ കുറച്ച് റീൽസൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ തകർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹലിയ FM 90.4 ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാം. നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കോണ്ടന്റ് അതിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോണ്ടന്റൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നിട്ടൊരു മെസ്സേജും കൂടെ അയച്ചേക്കും അതിലേക്ക്. ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചേക്കും. പാട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ വെച്ചിട്ട് പാട്ടുകൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. സിനിമയുടെ പേരുണ്ടെങ്കിൽ അടിപൊളി.

0: മൈ ഗോഡ്, എന്ത് പാട്ടാത് അല്ലേ? നല്ല രസമല്ലേ ഈ പാട്ട് കേൾക്കാൻ. ലൈല ഓ ലൈല എന്ന സിനിമയിലെ പാട്ടാണ്. ആ സിനിമയിൽ ഈ ഒരു പാട്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്റെ വലിയൊരു ഫേവറേറ്റ് പാട്ടാണ്. പക്ഷെ അങ്ങനെ ആരും ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതോ ഈ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതോ ഈ പാട്ട് കുറെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നതോ ഒക്കെ കുറവാണ്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പാട്ട്. എന്നാലും ഈ മഴ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഫസ്റ്റ് കോളർ ഈസ് ഓൺ ലൈൻ. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം അഭിരാമി. കണ്ണൂർ ജില്ലയിൽ ആനന്ദൻ തിലാരൂരാണ്.
0: ആനന്ദൻ ചേട്ടാ അടിപൊളിയായിട്ടിരിക്കുന്നു, ഹാപ്പി ആണ്, എനർജറ്റിക് ആണെന്ന് തോന്നണല്ലോ ഇന്ന്.
1: അതെ അതെ, അടിപൊളി ഇരിക്കുന്നു, ഹാപ്പി ആണ്. കാരണം വെച്ചാല് നമ്മുടെ നവരാത്രി ആഘോഷത്തിന്റെ തുടക്കമാണല്ലോ, അപ്പൊ എല്ലാം കൊണ്ടും
0: അടിപൊളിയാണ്.
1: കണ്ണൂരിൽ എല്ലാം അലങ്കാരം ദീപമായിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനർജിയും സന്തോഷമല്ലേ അഭിരാമി.
0: അപ്പൊ എനർജിയിൽ നമ്മുടെ അടുത്ത് മനുഷ്യന്മാർ സംസാരിക്കുമ്പോ തന്നെ നമുക്കൊരു എനർജിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് അടുക്കാൻ എന്ത് എളുപ്പം തന്നെ സിനിമയില്, എനിക്ക് പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയണത്, ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു പാട്ടാ ഇത്. രാവിന്റെ തോളിൽ എന്നൊരു താരാട്ട് പാട്ടില്ലേ, ആ പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്. ശരിക്കും പറഞ്ഞ അഭിരാമി ഈ പാട്ട് ഒരു രാത്രി കാലങ്ങളിൽ കേൾക്കാനാണ് ആഗ്രഹം, ഇഷ്ടം. പക്ഷെ എന്നാലും ഞാനത് ഇപ്പൊ ഒന്ന് കേട്ടിട്ട് ഒന്ന് മനസ്സ് ഒന്ന് ഒരിക്കൽ കൂടി സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കും.
0: ഓക്കെ, എന്തായാലും കണ്ണടച്ചുകൊണ്ട് കേൾക്കാം, രാത്രി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ബൈ. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്, കണ്ണൂർ നിന്ന്. ചേട്ടൻ ചോദിച്ച പാട്ട് അടുക്കാൻ എന്തെളുപ്പം എന്ന സിനിമയിലെ പാട്ടാണ്, രാവിന്റെ തോളിൽ എന്ന പാട്ട്. ജെറി അമൽദേവ് മ്യൂസിക് ചെയ്ത പാട്ട്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നിന്ന് ദിവ്യേച്ചിയാണ്. ദിവ്യ സന്തോഷ് ഫ്രം കൊടുങ്ങല്ലൂർ. മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ്, കാബൂളിവാല എന്ന സിനിമയിലെ പുത്തൻ പുതുകാലം ആ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും, കാബൂളിവാല എന്ന സിനിമ നല്ല രസമുള്ള സിനിമയാണ്, നല്ല രസമുള്ള പാട്ടുകളുള്ള ചിത്രമാണ്. അപ്പൊ ആ ചിത്രത്തിൽ എസ് പി വെങ്കടേഷ് സാർ മ്യൂസിക് ചെയ്ത പുത്തൻ പുതുക്കാലം എന്ന പാട്ട് ഇതാ വരുന്നു ദിവ്യേച്ചിക്ക് വേണ്ടിയിട്ട്. രാവിന്റെ തോളിൽ എന്ന പാട്ട് ഇതാ വരുന്നു ആനന്ദൻ ചേട്ടന് വേണ്ടിയിട്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: വിതൗട്ട് ബ്രേക്ക് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. മൂഡ് പോകാൻ പല കാരണങ്ങളുണ്ടാകും, പക്ഷെ നമ്മുടെ മൂഡൊന്ന് ഓണാക്കാൻ, സെറ്റാക്കാൻ, വൈബാക്കാൻ പല ആളുകളും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ മ്യൂസിക് എന്നുള്ളത് അല്ലെ. പാട്ട് കേട്ട് കഴിഞ്ഞ് ചില്ലാകുക അല്ലെങ്കിൽ വൈബാകുക എന്നുള്ളത് നമ്മുടെയൊക്കെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്ത് തരാൻ നിങ്ങളുടെ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് പാട്ടുകൾ ചോദിക്കാം, പാട്ട് കേൾക്കാം, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ അഭിരാമി മോളെ, ഞാൻ പാതപാട്ടാണ് അപ്പക്കുള്ളൂല്ലേ.
2: മാധവീട്ട, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
5: പറയൂ. അമ്മിണിക്കുട്ടി അമ്മക്ക് വേണ്ടിട്ടും മാത്രം ഡെഡിക്കേറ്റ്.
2: അമ്മിണിക്കുട്ടി അമ്മ മാത്രം കേട്ടാ മതി എന്നാണ് പറയണല്ലേ?
5: അല്ല, ആ അമ്മിണിക്കുട്ടി അമ്മ പറഞ്ഞതാണ്.
2: അമ്മിണിക്കുട്ടി അമ്മക്ക് വേണ്ടിട്ട് നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. MG രാധാകൃഷ്ണൻ സാർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. കാറ്റു വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രചേച്ചി ഒരു രക്ഷയില്ലാതെ പാടി വെച്ചിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന പാട്ട്. ആ പാട്ടിനൊപ്പം വരുന്ന അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് നിഷയാണ്, ഫ്രം തേനാരി. നിഷയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ്, എനിക്കൊരു സോങ് വേണം. സത്തമില്ലാതെ എന്ന പാട്ട്, അമർക്കളം എന്ന സിനിമയിലെ ഈ പാട്ട്, ഡെഡിക്കേഷൻ ടു ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഷയുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് അമർക്കളം എന്ന സിനിമയിലെ സത്തമില്ലാതെ തനിമയെ എന്ന ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് റീമയാണ്. റീമ ചോദിച്ചിട്ടുള്ള പാട്ട് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയിലെ നിന്നെ കണ്ടാൽ എന്ന പാട്ട്. സുജാത ചേച്ചിയുടെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പൊ 3 സോങ്സ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഒപ്പം പ്രാദേശിക വാർത്തകളും കേട്ട ശേഷമായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കേൾക്കണമെങ്കിൽ വിളിച്ചോളൂ 08218150900.

കഥകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ട്യൂൺ ഇൻ ടു അഹലി എഫ് എം 90.4. ഇനി അഹലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഭരണഘടന അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന പ്രമേയം കേരള നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കും. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33-ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മാഭിമാനം, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവ ഉൾപ്പെടെ വിപുലമായ വാഗ്ദാനങ്ങളാണ് ഭരണഘടന ഓരോ പൌരനും ഉറപ്പു നൽകുന്നത്. പരാതികളിലും വീഴ്ചകളിലും അന്വേഷണം നടത്തേണ്ടതും ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാവുന്ന വിഷയങ്ങൾക്ക് ഔദ്യോഗിക പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പാക്കേണ്ടതും മനുഷ്യാവകാശ കമ്മീഷനുകളുടെ കടമയാണെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപ്രകാരം ആരുടെയും പരാതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിച്ച് കത്തു നൽകിയെന്നും എന്നാൽ കാണാൻ കഴിയാത്തതിന്റെ കാരണം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ പൌരനായാലും തെരഞ്ഞെടുക്കപ്പെട്ടവരായാലും ആർക്കും ഹർജികൾ മുഖേന സുപ്രീംകോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്നും അർഹരായവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപന നിയന്ത്രണ ബിൽ മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം മന്ത്രി റോജി എം ജോൺ സഭയിൽ അവതരിപ്പിക്കും. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. LDF ഗവൺമെന്റ് ശമ്പള പരിഷ്കരണത്തിൽ മനഃപൂർവ്വമായ കാലതാമസം വരുത്തിയെന്നും 50 വർഷത്തെ സംസ്ഥാന ചരിത്രത്തിൽ പേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത ഏക ഗവൺമെന്റായിരുന്നു LDFന്റേതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് നിരവധി പദ്ധതികൾ ഇനിയും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ KSRTC തകരുമെന്നത് പ്രചാരണം മാത്രമാണെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ ഗവൺമെന്റിനായെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CPIMലെ വി ജോയ് ആണ് നോട്ടീസ് നൽകിയത്. തികഞ്ഞ ലാഘവത്തോടെയാണ് ആഭ്യന്തരമന്ത്രി വിഷയത്തെ സമീപിച്ചതെന്ന് വി ജോയ് ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരായ സമരം എന്തിനാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിച്ചുവിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല മറുപടിയിൽ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അച്ചടക്കലംഘനം ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തദ്ദേശ ഭരണ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി നിയമസഭയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയെ അറിയിച്ചു. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ച് കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കും. അതിദരിദ്ര വിമുക്ത സംസ്ഥാന പ്രഖ്യാപനം മൂലം ഭക്ഷ്യക്കിറ്റുകൾ മുതലായ ആനുകൂല്യങ്ങൾ ഇല്ലാതായത് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രയാസത്തിൽ ആക്കിയിട്ടുണ്ടെന്നും ഈ വിഷയം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകർക്ക് തുക ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ നബാർഡുമായി ചർച്ച തുടരുകയാണെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് സപ്ലൈകോയിലെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായതായും വ്യക്തമാക്കി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: മൈസൂർ ദസറയ്ക്ക് ശേഷം രണ്ടാം ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമിക്കായി ദസറ ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. 21 വരെ വിവിധ പരിപാടികളാണ് കലക്ടറേറ്റ് മൈതാനിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. 500 ഡ്രോണുകൾ ഷോയിൽ പങ്കെടുക്കും. കൂടാതെ കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡെക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. സമാപന സമ്മേളനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
2: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് രാവിലെ മുംബൈ നേവൽ യോക്ക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സായൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥരും രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ പ്രമുഖരും പങ്കെടുത്തു. ഇപ്പോൾ കിട്ടിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയം മുമ്പ് പ്രമേയം അവതരിപ്പിച്ചു. ആരോപണ വിധേയനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അർഹരായ മുഴുവൻ ജനങ്ങളുടെയും വോട്ടവകാശം പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയത്തിൽ പറഞ്ഞു. സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ചരമവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാമൂഹ്യനീതി, ദേശീയോദ്ഗ്രഥനം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു ലോഹ്യയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് നിന്ന് ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ 6 സർവീസുകളാണ് നിർത്തിയത്. ഇന്നത്തെയും നാളത്തെയും 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. സൌദിക്ക് പുറമെ ദോഹ റാസൽ ഖൈമ സർവീസുകളും നിർത്തിവച്ചു. കോഴിക്കോട്ട് നിന്ന് കരിപ്പൂർ സൌദി സെക്ടറിലേക്ക് പോകുന്ന 3 സർവീസുകളും റദ്ദാക്കി. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയക്രമം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു. സന്തോഷത്തോടെ പഠിക്കാൻ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ 3 മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതി സുഹൈൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന 3 കൂടി പിടിയിലായി. സംഭവ സമയത്ത് കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇതിലൊരാൾ 18 തികയാത്തയാളാണ്. ഇവർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുഹൈലിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. ഇയാൾ യാത്രക്കിടെ മദ്യപിച്ച 3 ബാറുകൾക്ക് എതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. നിലവിൽ പ്രതി റിമാൻഡിലാണ്. മദ്യലഹരിയിലും അമിത വേഗത്തിലും പ്രതി ഓടിച്ച കാറിടിച്ച് വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി അടക്കം രൂപകൽപ്പന ചെയ്ത പ്രമുഖ ആർക്കിടെക്ട് എൻ എം സലീം അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 4:30 കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൌൺലോഡ് ചെയ്യൂ.

0: മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. സുജാത ശേഷിയുടെ ആ ഒരു സ്വീറ്റ് ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ അടുത്തൊരു മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, ഐ എം റിയാസ് ഫ്രം പുതുശ്ശേരി. ഗുരു എന്ന സിനിമയിലെ ദേവസംഗീതം നീയല്ലേ എന്ന പാട്ട് വെച്ച് തരുമോ? അഹല്യയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ റിയാസ് ചോദിച്ചിട്ടുള്ള ദേവസംഗീതം നീയല്ലേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഫ്രം ദ മൂവി ഗുരു. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: വിജയൻ, കണ്ണൂർ.
0: വിജയൻ ഫ്രം കണ്ണൂർ. വിജയൻ ചേട്ടാ, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: പാട്ട് ഒരു തലി രാഗത്തിലെ ഇത് കുഴന്തൈ പാടും താലാട്ട്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.
0: ഇത് കുളന്തൈ പാടും താരാട്ട്. ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ പറയൂ.
1: എൻ മുതൽ കാതലി.
0: ഓക്കെ, എന്താണ് മുതൽ കാതലിയുടെ പേര്?
1: മുത്തുമണി.
0: മുത്തുമണി. അപ്പൊ മുത്തുമണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വിജയൻ ചേട്ടനാണ് കണ്ണൂരിൽ നിന്ന്. അപ്പൊ ചേട്ടന്റെ ഫസ്റ്റ് ലവറിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു തല്ലൈ രാഗം എന്ന സിനിമയിലെ ഇത് കൊളന്തൈ പാടും താലാട്ട് എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനൊപ്പം ദേവസംഗീതം നീയല്ലേ എന്ന പാട്ട് റിയാസിന് വേണ്ടിയും നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ ടൈമാണ്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ദാ ഇതേപോലെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം 8281509000.

0: ട്യൂൺ ഇൻ ടു അഹലി എഫ് എം 90.4. ഇനി അഹലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടുവല്ല ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൃത്യം 1 മണിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ പള്ളിച്ചനിയിൽ നിന്നും പറഞ്ഞു ബാലൻചേട്ടൻ.
0: ബാലൻചേട്ടാ, പറയൂ, ഏത് പാട്ടാണ് കേൾക്കണ്ടേ? പറയൂ.
1: എനിക്ക് രജനീകാന്തും ജയറിയും ചേർന്ന് അഭിനയിച്ച കൈ കൊടുക്കും കൈ എന്ന ചിത്രത്തില്,

0: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
0: ഇതിപ്പോ നമ്മുടെ സത്യവാം ചേച്ചി, കൃഷ്ണൻ ചേട്ടൻ, മാധവേട്ടൻ, ശാന്തി സുമേഷ്,
1: അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താഴം പൂവേ വാസം വീശും എന്ന പാട്ട്, കൈ കൊടുക്കും കൈ എന്ന സിനിമയിലെ പാട്ടാണ്. ബാലൻചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്, അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് ദാ വന്നിട്ടുള്ള മെസ്സേജ്, ജോസിന് അയച്ചിട്ടുള്ള മെസ്സേജ് ആണ് തൃശൂർ നിന്ന്. ഹായ് ചേച്ചി, എനിക്ക് തങ്കമകനിലെ ഓ ഓ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തങ്കമകൻ എന്ന സിനിമ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ കുറെ നല്ല പാട്ടുകളുണ്ട്. എന്നെ സൊല്ല എന്ന പാട്ടുണ്ട്, അതുപോലെ ഈ ഓ ഓ എന്ന പാട്ട് ഉയിരിൻ ഉയിരെ ആ പാട്ടാണ്. ഭയങ്കര രസമാണ് കേൾക്കാൻ. പ്രത്യേകിച്ച് മറ്റേ സൊല്ലാതെ ആസയെല്ലാം ആ ഒരു പോർഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ എന്താ പറയുക, മെൽറ്റായി പോകും ആ ഒരു പോർഷനൊക്കെ എത്തുമ്പോഴത്തേക്കും. ധനുഷും നിഖിത ഗാന്ധിയും ചേർന്ന് പാടിയിട്ടുള്ള തങ്കമകൻ എന്ന സിനിമയിലെ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഒണാഹലിയ FM 90.4, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്.

0: തങ്കമകൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ധനുഷ് വരികൾ എഴുതി. ധനുഷും നിഖിത ഗാന്ധിയും ചേർന്ന് പാടി അനിരുദ്ധും മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ബിജുവാണ്.
0: ബിജു ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ?
1: പാലക്കാട് നിന്ന്.
0: പാലക്കാട് നിന്ന്. അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം എന്നാണ് ഇപ്പൊ ആഗ്രഹിക്കണേ?
1: മൃഗയ എന്ന സിനിമയ്ക്കകത്തെ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ എന്നുള്ള.
0: ബിജന്റെ സൗണ്ട് നല്ല ബേസ് ഉള്ള സൗണ്ട് ആണല്ലോ. പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട്
0: കേൾക്കുള്ളൂ അല്ലേ.
1: പാട്ട് പാടും, ഞങ്ങളുടെ പള്ളി പാടാറുണ്ട്, അത് പുറത്ത് പാടാറില്ല.
0: അങ്ങനെ പാടാറില്ല. ഓക്കെ, അപ്പോ ഒരിക്കൽ നമുക്ക് ഓൺ ലൈവില് പാടാനൊക്കെ പറ്റട്ടെ കേട്ടോ. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പൊ ചേട്ടാ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ പറയൂ?
1: പാട്ട് എനിക്ക് തന്നെയാ.
0: എനിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ കൊറേ നാളായിട്ട് കേൾക്കണമെന്ന് വിചാരിച്ചിരുന്ന പാട്ടാണോ?
1: കൊറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ റേഡിയോ രാവിലെ കേൾക്കുമ്പോഴേ മെലഡി പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസം. അന്നേരം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത്, ഏതോ ഒരു പാട്ട് കേൾക്കണം ഈ പാട്ട് ഓർമ്മ വന്നേ. അപ്പം ഈ മൃഗയിലെ പാട്ട് ഇങ്ങനെ നല്ലൊരു മെലഡിയാണ്, നല്ല വരികളാണ്.
0: അപ്പൊ
1: കുറച്ചേരായിട്ട് മനസ്സ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് കുറച്ചു നേരം മനസ്സ് ഓർത്തിട്ട് എനിക്ക് കിട്ടിയില്ല, ഇപ്പൊ സെർച്ച് ചെയ്യാൻ പറ്റിയില്ല.
0: അതാണ്
1: നമ്മുടെ നേരിട്ട് വിളിച്ചേക്കാം, നേരിട്ട് വിളിച്ചറിയാലോ. അഖിലയുടെ വിളിച്ച് പറയാൻ പറഞ്ഞു.
0: ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ കേൾക്കാൻ കാത്തിരിക്കുന്ന പാട്ട് ഞാൻ വെച്ചുതരാം. ബൈ. നമ്മളെ വിളിച്ചത് ബിജു ചേട്ടനാണ്, പാലക്കാട് നിന്ന്. മൃഗയ എന്ന ഒരു കിടിലൻ സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണേ. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ കവിഞ്ഞും ഒഴുകും പുഴ പോലെ എന്ന പാട്ട്, ഭയങ്കര രസമുള്ള വരികളാണ്, നല്ലൊരു മ്യൂസിക്കുമാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. പാട്ട് കാണാനും ഭയങ്കര രസമാണ്. നമ്മൾ മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, ഒരു ഇമേജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ആ പാട്ടിൽ കാണാനായിട്ട് പറ്റണേ. അപ്പൊ മൃഗയ എന്ന സിനിമയിലെ പാട്ട് ബിജുചേട്ടന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വെച്ച് തരാനായിട്ട് പോവാണ്. അതിന്റെ ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇടുക്കിയിൽ നിന്ന് സഹദേവൻ ചേട്ടനാണ്. ഹായ് അഹല്യ, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി. ചെമ്പരത്തി എന്ന മൂവിയിലെ ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ എന്ന ഈ ഗാനം എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സഹദേവൻ ചേട്ടന്റെ മെസ്സേജ്. അപ്പോൾ ചേട്ടൻ ചോദിച്ച ആ ഒരു പാട്ടും ചക്രവർത്തിനി എന്ന പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ലൈവായിട്ട് പാട്ടുകൾ കേൾക്കണമെങ്കിൽ വിളിച്ചോളൂ 8 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഞാനിങ്ങനെ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാട്ടുകൾക്കായിട്ട് വിളിക്കാമോ? 8281509000. ഇനിയിപ്പോ വിളിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാലും മതി. എന്തായാലും ഞാൻ അടുത്തൊരു കോളറിലേക്ക് പോവാണ്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞങ്ങൾ പാറയിന്നാണ്, ജാനകിയാണ്.
0: ജാനകി ചേച്ചി, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: നന്ദനത്തിലെ ഒരു പാട്ട് വേണം.
0: നന്ദനത്തിലെ ഏതെങ്കിലും പാട്ട് വെച്ചെന്നാ മതിയോ? ഓക്കേ, അടിപൊളി സെറ്റ്. ഞാൻ എന്തായാലും വെച്ചുതരാം. ആർക്കാ ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും ഈ പാട്ട്?
1: പേരക്കുട്ടികൾക്ക്.
0: പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് പേരക്കുട്ടികളുടെ പേരൊക്കെ?
1: ഇഷാന്
0: വേണ്ടിയിട്ടാണ് ഈ പാട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ജാനകി ചേച്ചിയാണ്. അപ്പൊ ഇഷാന് വേണ്ടിയിട്ട് നന്ദനം എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നന്ദനത്തിലെ ഒരു കിഡിലൻ ഡാൻസ് സോങ് തന്നെ നമുക്ക് ഇഷാന് വേണ്ടി വെച്ചു കൊടുക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ശ്രീധരൻ ചേട്ടനാണ്. അഹല്യ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ശ്രീധരൻ ചേട്ടനും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണേ. പാട്ട് ചോദിച്ചേക്കുന്നത് ഒരു ഹേമന്ത് കുമാർ ഗാനം തരാമോ, ആ നീലേ ഗഗൻ താലേ ചിത്രം ബാദുഷ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോ പഴയ ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലതാജിയും ഹേമന്ത് കുമാറും ചേർന്ന് പാടിയിട്ടുള്ള ആ നീലേ ഗഗൻ താലേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം നന്ദനം എന്ന സിനിമയിലെ മനസ്സിൽ മിഥുനമഴ എന്ന പാട്ടും കേട്ട് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

നന്ദനം എന്ന സിനിമയിലെ നവ്യ നായർക്കൊപ്പം ഈ ഒരു ചിത്രത്തിലെ ഡാൻസ് കളിക്കുന്ന അരവിന്ദ് എന്ന നടൻ ഒരു പഞ്ചാബി നടനാണ്. പഞ്ചാബിക്കാരനായിട്ടുള്ള അരവിന്ദിനെ മലയാള സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്ത ഒരു ചിത്രമാണ് നന്ദനം എന്ന സിനിമ. നന്ദനം ഒരുപാട് പേർക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ് അല്ലെ? നല്ലൊരു പാട്ടും കൂടിയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ. ഇത് ആക്ച്വലി എം ജി ശ്രീകുമാറും രാധിക തിലക്കും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ നമ്മൾ കേട്ടത് ഒരു ടോട്ടലി സോളോ വേർഷനാണ്, മെയിൽ വേർഷനാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത രണ്ട് പാട്ടിലേക്ക് പോവാം. അതിൽ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സോമൻ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. നമസ്കാരം ഇൻസ്റ്റന്റ് പാട്ട്, ഞങ്ങൾ അറബിക്കടലിന്റെ അക്കരയ്ക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? മുറ്റത്തെ മുല്ലേ ചൊല്ലു എന്ന ഗാനം വെക്കാമോ അഭിരാമി കുട്ടി? ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഷാർജ കടലിൽ നിന്ന് സോമൻ ആലപ്പാട്ട്. ആൻഡ് ഡെഡിക്കേഷൻ ടു സേഫ്റ്റി ഓഫീസർ ബിൻഡോ ചക്കാല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോ ബിൻഡോ ചേട്ടന് വേണ്ടിയിട്ട് സോമൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് മായാവി എന്ന സിനിമയിലെ മുറ്റത്തെ മുല്ലേ ചൊല്ലു എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ശാന്തി ചേച്ചിയുടെ ഒരു മെസ്സേജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ അബി, ചിന്ന ചിന്ന മഴത്തുളികൾ സേതു വെപ്പുമേ എന്ന പാട്ട് വെച്ച് തരുമോ അബി? സിനിമ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചി ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട് എൻ ശ്വാസ കാറ്റർ എന്ന സിനിമയിലെ പാട്ടാണ്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: മായാവി
1: പാട്ട്
0: മൊത്തം പാട്ട്. മായാവി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഈ മായാവിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മമ്മൂക്കയേക്കാൾ കൂടുതൽ സലീംകുമാറിനെ, സലീമേട്ടന്റെ കോമഡികളും സലീമേട്ടന്റെ ഫേസൊക്കെയാണ് എനിക്കും മനസ്സിലേക്ക് വരുന്നത്. അപ്പോ ആ സിനിമയിലെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. സോമൻ ചേട്ടനായിരുന്നു ഈ പാട്ട് ചോദിച്ചിരുന്നത്. നമുക്ക് എന്തായാലും അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
2: ഹലോ അഭിരാമി, സുഖമല്ലേ?
0: സുഖമായിട്ടിരിക്കുന്നു. ഇതാരാ സംസാരിക്കണേ?
2: നാഗരാജ്
0: ചേട്ടൻ. അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? അതെയോ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് അട്ടകത്തിയില് ആടിപ്പോണി ഒരു പാട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് ആർക്കാ ഡെഡിക്കേഷൻ?
2: ഇത് എല്ലാരും കേൾക്കുന്നവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് അട്ടക്കത്തി എന്ന സിനിമയിലെ ആടിപ്പോ നാവണി എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് സൗമ്യയാണ് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന്. ഹായ് അഭിരാമി, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പാട്ട് കേൾക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യയുടെ മെസ്സേജ്. പാട്ട് ഒരു വെല്ലം പൊന്നും പൂവും മിന്നാരം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് സൗമ്യ. സൗമ്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, മിന്നാരം എന്ന സിനിമയിലെ ഒരു വെല്ലം പൊന്നും പൂവും എന്ന പാട്ട്. അതിനുശേഷം ഒരു പാട്ടിനുള്ള ടൈം കൂടെ ഉണ്ട്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ഗിരീഷാണ്, ഫ്രം കൊട്ടേക്കാട്. നമസ്കാരം, എന്റെ പേര് ഗിരീഷ്. എന്റെ സുഹൃത്ത് രവീന്ദ്രനാഥന് ചിന്നത്തമ്പി എന്ന സിനിമയിലെ തൂളിയിലെ ആടവന്ത് എന്ന സോങ് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് ഗിരീഷ് ഫ്രം കൊട്ടേക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഗിരീഷ് ചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രവീന്ദ്രനാഥിന് വേണ്ടിയിട്ട്, ആ ചേട്ടന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചേക്കണേ. തൂളിയിലെ ആടവന്ത എന്ന പാട്ട് വളരെ മെലോഡിയസ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു പാട്ടാണ് അല്ലേ? അപ്പം നമുക്ക് ആ പാട്ടുകൂടെ കേൾക്കാം. ഈ മൂന്ന് പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം പാട്ടൊക്കെ വെച്ച് തന്ന കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ചില വരികൾ നമ്മൾ കേൾക്കുന്നതല്ല, അനുഭവിക്കുകയാണ്. നമ്മുടെ പ്രണയത്തിനും വിരഹത്തിനും നൊമ്പരത്തിനും സന്തോഷത്തിനും ഒക്കെ വാക്കുകൾ കണ്ടെത്തി തരുന്ന എഴുത്തുകാരനാണ് റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായ വാക്കുകളിൽ വലിയ വികാരങ്ങൾ പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് റഫീഖ് അഹമ്മദിന്റെ വരികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കവിയാണ്, ഗാനരചയിതാവാണ്, നോവലിസ്റ്റാണ്. ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും ഒരു പെർഫോമറായിട്ട് ഒരു എഴുത്തുകാരനെ നമ്മൾ കാണാറില്ല അല്ലെ. പലപ്പോഴും ഒരു ഓഡിയോ ലോഞ്ചിനോ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിനൊന്നും ഒരു കമ്പോസറിനെയോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ കാണുന്ന പോലെ നമ്മളൊരു ലിറിസിസ്റ്റിനെ കാണാറില്ല. പക്ഷേ അതൊരു എളുപ്പമുള്ള ജോലിയല്ല. മനുഷ്യരെ തൊടുന്ന വരികളാണ് വേണ്ടത്. അത് തന്നെയാണ് ഒരു ലിറിസിസ്റ്റിന്റെ വിജയമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളിലുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സി രാജാമണി കമ്പോസ് ചെയ്ത് തോഴി എന്ന പാട്ട്, വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ തോഴി എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിനെ ഒരു അനുഭവമാക്കാൻ സാധിക്കുന്നത് അതിന്റെ വരികളുടെ ആഴം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ വേദന, ആ വേദന ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. തട്ടം പിടിച്ച് വലിക്കല്ലേ, പിടിക്കണ്ട, എന്റെ തട്ടത്തിനെ പിടിക്കണ്ട, ഞാൻ പോവാണ്, ദൂരത്തേക്ക് പോവാണ്, ഞാൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്, എങ്ങനെയുള്ള ഒരു ഫീലിംഗ്സിനെ, അതൊരു ഫീലിംഗ് ആണ്, ആ ഒരു ഫീലിംഗിനെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി. പാട്ട് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടം തോന്നി. ഈ വരികൾ എഴുതി കൊടുത്ത സമയത്ത് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന് ഇതെങ്ങനെ പാട്ടായി വരും എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ പാട്ട് കേട്ടപ്പോൾ അത്രയും ഇഷ്ടം തോന്നി, ഒത്തിരി ഇഷ്ടം തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രമേഷ് നാരായണൻ കമ്പോസ് ചെയ്ത് പരദേശി എന്ന സിനിമയ്ക്ക് വേണ്ടി സുജാത മേനോൻ പാടിയ പാട്ട്, റഫീഖ് അഹമ്മദിന്റെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, മനുഷ്യ ബന്ധങ്ങളിൽ നിന്ന് മനോഹരമായ വരികൾ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഗീത സംവിധായകരോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ രസികനായ ഒരു സംഗീത സംവിധായകനാണ് ശരത് എന്നാണ് റഫീഖ് അഹമ്മദ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു 70-കളുടെ കാലഘട്ടം ഒരു പാട്ടിലൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റിയ വരികൾ തന്നെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഒരു സിമ്പിൾ പാട്ട്, ഒരു ഓളമുള്ള, ഒരു താളമുള്ള ഒരു പാട്ട്, പാലപ്പൂവിതളിൽ എന്ന ഗാനം. ഒരു കാലഘട്ടത്തിന് വേണ്ട ഒരു ആംബിയൻസ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പാട്ടിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ വരികളും അത്രമേൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ആ കാലഘട്ടത്തിനെ ആ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. സോ തിരക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി ശരത് കമ്പോസ് ചെയ്ത് KK നിഷാദും ശ്വേത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാലപ്പൂവിതളിൽ എന്ന ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോൾ ഈ വരികൾ എത്ര മനോഹരം എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു ഇത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാഷയിലേക്ക് മാറ്റി എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. എന്നാൽ PS2 പോലെയുള്ള ഒരു സിനിമ, പുനിയൻ സെൽവൻ, അതും AR റഹ്മാന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള പാട്ടുകൾക്ക് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുക എന്ന് പറയുന്നത് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് തന്നെ പറയണം. പൊതുവെ അദ്ദേഹം ഇത്തരം പാട്ടുകൾ ചെയ്യാറുള്ള ആളല്ല, പക്ഷേ എന്തുകൊണ്ടോ ഈ പാട്ട് ചെയ്യണം എന്ന് തോന്നി. ഒറിജിനലിനോട് അത്ര തന്നെ അടുത്ത് നിൽക്കുന്ന പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന സന്തോഷമാണ് ആ ഒരു ആത്മവിശ്വാസം നൽകിയ പാട്ടുകളാണ് ഇത് എന്നാണ് പലപ്പോഴും റഫീഖ് അഹമ്മദ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മൊഴിമാറ്റം ചെയ്തു വരുന്ന സിനിമകളുടെ ലിറിക്സിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, വളരെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. സോ അവിടെ പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, അവർക്ക് സൗണ്ടിങ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ ആ സൗണ്ടിങ് കീപ്പ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളിയെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത് റഫീഖ് അഹമ്മദിൻ്റെ അടുത്ത പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. PS2 എന്ന സിനിമയ്ക്ക് വേണ്ടി AR റഹ്മാൻ കമ്പോസ് ചെയ്ത് ശക്തി ശ്രീഗോപാലൻ പാടിയ അകമലർ എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

വാക്കുകൾക്ക് സംഗീതത്തിന്റെ ഭംഗി നൽകിയ ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. പ്രണയഗാനങ്ങളായാലും വിരഹമായാലും പ്രകൃതിയായാലും ജീവിതമായാലും വളരെ സ്വാഭാവികമായി നമ്മളോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രണയഗാനങ്ങളാണ് കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു പരിമിതിയായിട്ടല്ല, അത് സിനിമയുടെ ഒരു സ്വഭാവമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ് പ്രകൃതിയെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ഒരു നാടിനെ പറ്റി എഴുതുക എന്ന് പറയുന്നത്. വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്. അതും ഇടുക്കി പോലെ ഒരു ജില്ലയെ പറ്റി എഴുതാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനോട് 100% നീതി പുലർത്തിയ ഒരു ഗാനം എന്ന് പറയണം, ഇടുക്കിയുടെ ഒരു ദേശീയ ഗാനമായി പ്രഖ്യാപിച്ച ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് ആദരിക്കുകയും അദ്ദേഹത്തിനെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടി. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബിജി ബാൽ കമ്പോസ് ചെയ്ത്, ബിജി ബാൽ തന്നെ പാടി, മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെ പ്ലേലിസ്റ്റിൽ ചില പാട്ടുകളുണ്ടാവും, പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിലെ ഒരു വരി മാത്രം മനസ്സിൽ കയറി പറ്റും, പിന്നെ ആ വരി നമ്മൾ തന്നെ വീണ്ടും വീണ്ടും മൂളിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വരികൾക്ക് പിന്നിൽ റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മഴ ഞാൻ അറിഞ്ഞില്ല എന്ന ഗാനം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാട്ടുകളെ പറ്റി ചോദിക്കുമ്പോൾ കഴിവില്ല അല്ലെങ്കിൽ ടാലന്റഡ് അല്ലാത്ത ആളുകളല്ല ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പുറകിലുള്ള ആളുകൾ, പക്ഷേ ഭാഷാ പരിജ്ഞാനം കുറവാണ് എന്ന് റഫീഖ് അഹമ്മദ് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കൂടുതലും ലളിതമായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് സിമ്പിളായി ചെയ്യൂ സിമ്പിളായി ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിനോട് എല്ലാ കമ്പോസേഴ്സും പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ലളിതമായി എഴുതിയിട്ടുള്ളൊരു പാട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഹരിഹരൻ എന്ന ഗായകനെ പറ്റി ഓർക്കുമ്പോഴും ഈ പാട്ട് മാറ്റി നിർത്താനാകില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല നിന്റെ കണ്ണുനീർ എന്നുള്ളിൽ ഉതിരും വരെ, വെയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ. ഈ സിനിമ അത്രയധികം പോപ്പുലർ ആയില്ല എങ്കിലും ഈ പാട്ട് ഇപ്പോഴും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡോക്ടർ പേഷ്യന്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബെനറ്റ് വീത്ര കമ്പോസ് ചെയ്ത് ഹരിഹരൻ പാടിയ പാട്ട്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പിരിഞ്ഞു നിന്നവരെ ഒരുമിപ്പിച്ച പാട്ട്, പലരും വിളിച്ചു പറഞ്ഞ് കരഞ്ഞ പാട്ട്, ഈ ഒരു പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കാറുണ്ട്. തൻ്റെ പിന്നിലുള്ള ഒത്തിരി യാത്രക്കാരെ അദ്ദേഹം ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ, എന്തിനായിരുന്നു ഇത്രയും കാലം നമ്മൾ പിരിഞ്ഞിരുന്നത്, അങ്ങനെ പലരെയും ഒരുമിപ്പിച്ച ഒരു പാട്ട് എന്ന് വിശേഷണമുള്ള ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരുപാട് ജീവിതത്തിലെ റിയാലിറ്റികളെ ടച്ച് ചെയ്യുന്ന ഒരു പാട്ട്. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കൂരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുവാൻ. ഒരു കവിത പോലെ എഴുതിയിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഈ ഒരു കവിതയ്ക്ക് ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയുമായിട്ട് ടച്ചൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പലരും വിളിച്ച് പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുള്ള, പലരും വിളിച്ച് കരഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു ലിറിസിസ്റ്റ് എന്ന ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ സാധിക്കാത്തൊരു പാട്ട് തന്നെയാണ്. സോ ഇത് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഉണ്ണി മേനോൻ പാടി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ. RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയുള്ളത് കൊണ്ടാണ് അവിടെ ഒരു പാട്ടുണ്ടാകുന്നത്. ആ പാട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഒരു കമ്പോസറും ഒരു ലിറിസിസ്റ്റും ഒരു പാട്ടുകാരനും ഒക്കെ ഉണ്ടാകുന്നത്. സോ സിനിമയാണ് ഒരു പാട്ടിന്റെ ഒരു ഒരു ലൈഫ് നിലനിർത്തുന്നത് ഒരു സിനിമയാണ്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലം മാറി ഒരു പാട്ട് കമ്പോസ് ചെയ്യാനും ഒരു വരി എഴുതാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നൊരു പ്ലാറ്റ്ഫോം വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് ഒത്തിരി അവസരങ്ങളുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും സിനിമകൾക്ക് പാട്ടുകൾ വേണം. ആ ഒരു പാട്ട് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ലൈഫ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വികാരങ്ങളെ അത്രമേൽ ആഴമുള്ളതാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ലിറിസിസ്റ്റിന്റെ കഴിവ് തന്നെയാണ്. അത് ആ പാട്ടിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകില്ല. ഒരു കമ്പോസറിനോ ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ ഒക്കെ കിട്ടുന്ന പോലെയുള്ള ഒരു അപ്രിസിയേഷൻ പലർക്കും ഒരു ലിറിസിസ്റ്റ് എന്ന രീതിയിൽ കിട്ടാറില്ല എന്ന് പേഴ്സണലി ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പാട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ആഴമുള്ളത് കൊണ്ട് ആ ലിറിസിസ്റ്റിനെ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തെക്കിനി കോലായ ചുവരിൽ എന്ന ഗാനം മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്രപാടിയ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് വരികൾ എഴുതിയിട്ടുള്ള ആൾ റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആടുജീവിതം എന്ന സിനിമയിലെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു അധ്യായം എന്ന് വേണം പറയാൻ. ആടുജീവിതം എന്ന പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ആഴം എത്രയാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു പ്രവാസിയുടെ നിലവിളി പോലെ തോന്നുന്ന ഒരു ഗാനമായിരിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറയുകയും അതിന് ഏറ്റവും ആപ്റ്റായ വരികൾ തന്നെ അദ്ദേഹം എഴുതി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ജീവിതം സങ്കല്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു ഹോപ്പ്, ഒരു നിലവിളി, ഒരു അലർച്ച, ഇതെല്ലാം കേൾക്കാൻ സാധിക്കുന്ന ഒരു പാട്ട്, ഒരു ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത. വരികൾ എഴുതി അതിനുശേഷം ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടാണ്. പൊതുവേ റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവ് നേരെ തിരിച്ചാണ് ചെയ്യാറ്, പക്ഷേ വരികൾ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണത്. ഭാഷ അറിഞ്ഞില്ലെങ്കിലും അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് എ ആർ റഹ്മാനെ പോലുള്ള ആളുകൾ ഇത് കമ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പകുതി മലയാളി ആണെങ്കിൽ പോലും ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. എന്തായാലും അത്രയും ഭംഗിയായ വരികൾ നമുക്ക് എഴുതി തന്ന റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും വരാനുണ്ട്. എന്തായാലും അടുത്ത പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ജിതൻ രാജ് പാടി, റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ഗാനം പെരിയോനെ ഓൺ ഓർമ്മയിൽ ഉണരും. ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിന്റെ ഭംഗി നൽകിയിട്ടുള്ള ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ ഓർക്കുകയാണോ? ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ലാർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു, പാട്ടുകൾ ആളുകൾ ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ വിമർശനങ്ങളും വരാറുണ്ട്. ഒരു ലിറിസിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നൊരു പാട്ടാണ് അപ്പങ്ങൾ എമ്പാടും എന്ന ഗാനം. കച്ചവടം പൂട്ടിയപ്പോൾ വട്ടായിപ്പോയി എന്നെന്തിനാണ് പറഞ്ഞത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് എന്താണ് സിനിമയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകാത്തെയാണ് പലരും സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാമല്ലോ, ഒരു വരിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ വട്ടായിപ്പോയി എന്നുള്ളത് ശരിക്കും വട്ടായി എന്നുള്ളൊരു സെൻസിലല്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു പാട്ടിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഓളം ആ പാട്ടുണ്ടാക്കിയ ഒരു ഒരു ഊർജം എന്ന് പറയുന്നത് ചെറുതല്ല. എന്തായാലും ഈ പാട്ടോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത് അന്ന കാതറിൻ വലയിൽ പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് വികാര തീവ്രമായ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദ് തന്നെയാണ് ഇത്തരം മനോഹരമായ എനർജറ്റിക് പാട്ടുകൾക്കും വരികൾ എഴുതിയിട്ടുള്ളത്. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവ്, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മള് ഡോക്ടർ അഹല്യയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളില് പ്രായമായവരിലും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഒരുപോലെ കണ്ടുവരുന്ന കടുത്ത പ്രശ്നത്തെ കുറിച്ചാണ്. അതാണ് വാദം അഥവാ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എഴുന്നേക്കുമ്പോഴും നടക്കുമ്പോഴും കൈകാലുകളിലും മുട്ടുകളിലും ഉണ്ടാകുന്ന കടുത്ത വേദന കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. പലരും വിചാരിക്കുന്നത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഒരു തേയ്മാനം മാത്രമാണ് വാദം എന്നാണ്. എന്നാൽ 100-ലധികം തരം വാദങ്ങൾ ഇന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ വാദം എന്ന് പറയുന്നത്? ജോയിന്റ്സിൽ എന്താണ് ഈ സമയത്ത് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണ്ടേ? ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയും എന്നാൽ വളരെ സിമ്പിളായും ഞാനൊരു ബ്രേക്കിന് ശേഷം പറഞ്ഞുതരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ ഇപ്പം 90.4 വാദത്തിന്റെ പ്രധാന തരങ്ങളെ കുറിച്ചും അവ ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചും ഈ സെഗ്മെന്റിൽ നമ്മൾ സംസാരിക്കാൻ പോവാട്ടോ. എന്തൊക്കെയാന്ന് വെച്ചാ, ആദ്യത്തേത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അമിത ഭാരം മൂലമോ സന്ധികളില് കാർട്ടിലേജില് അഥവാ തരുണാസ്ഥി തേഞ്ഞു തീരുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. രണ്ടാമത്തേത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ഇത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ സ്വന്തം സന്ധികളെ ആക്രമിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ്. മൂന്നാമത്തേതാണ് ഗൗട്ട് അഥവാ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് മൂലം കാൽവിരലുകളിലും മുട്ടുകളിലും ഉണ്ടാകുന്ന കടുത്ത വേദന. പാരമ്പര്യം, അമിത ശരീരഭാരം, വ്യായാമമില്ലായ്മ, പ്രായം, പഴയ പരിക്കുകൾ എന്നിവയാണ് വാദരോഗം വരാനുള്ള പ്രധാന കാരണങ്ങൾ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. ശരീരത്തിലെ വാദത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്ച്വലി ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലുകളിലും മുട്ടികളിലും ഉണ്ടാകുന്ന കടുത്ത മരവിപ്പും പിടുത്തവുമാണ് പ്രധാന ലക്ഷണം. ഇതോടൊപ്പം സന്ധികളിൽ ഉണ്ടാകുന്ന നീര്, ചുവപ്പ് നിറം, തൊടുമ്പോ അനുഭവപ്പെടുന്ന കടുത്ത ചൂട്, മടക്കാനും നിവർത്താനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ തോതിൽ തുടങ്ങുന്ന വേദന പിന്നീട് പടരുകയും നടക്കാനും പടികൾ കയറാനും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കണ്ട തനിയെ മാറുമെന്ന് കരുതി വെറുതെ കാത്തിരിക്കരുത്. നേരെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെ വൈദ്യ പരിശോധനകളിലൂടെയാണ് ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുക എന്നൊന്നറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു സ്വീറ്റ് മെലഡി സോങ്ങിന്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 വാതരോഗം ഏത് തരത്തിലുള്ളതാണെന്ന് കൃത്യമായി തിരിച്ചറിയാനും അതിനനുയോജ്യമായ ചികിത്സകൾ ചെയ്യാനുമുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് രക്തപരിശോധനയാണ്. RA ഫാക്ടർ, ESR, CRP, യൂറിക് ആസിഡ് എന്നിവയിലൂടെയും സന്ധികളുടെ എക്സ്റേ, MRI സ്കാൻ എന്നിവയിലൂടെയും ഇത് ഏത് തരത്തിലുള്ള വാദമാണെന്ന് തിരിച്ചറിയാനാകും. റുമാറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഡോക്ടറുടെ ഉപദേശപ്രകാരം പെയിൻ കില്ലറുകള്, വീക്കം കുറയ്ക്കാനുള്ള മരുന്നുകള്, ആന്റി റുമാറ്റിക് മരുന്നുകള്, അതായത് DMARDS എന്നിവ ഉപയോഗിക്കാം. ഗുരുതരമായ തേയ്മാനം വന്ന അവസ്ഥയിൽ ഫിസിയോതെറാപ്പിയും അപൂർവ സന്ദർഭങ്ങളിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറികളും ഡോക്ടർമാര് നിർദ്ദേശിക്കാറുണ്ട്. വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന സ്വയം പരീക്ഷണങ്ങളും ഭക്ഷണക്രമങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. മരുന്നുകളോടൊപ്പം തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ വാദവേദന കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. അവ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി പറയാൻ പോവാ. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ കാര്യം, ഭക്ഷണ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വെക്കണം. വീക്കം കുറയ്ക്കുന്ന ഇഞ്ചി, മഞ്ഞൾ, ഒമേഗ 3 അടങ്ങിയ ഫിഷ് ഓയിൽ, ഇലക്കറികള്, നട്സ് എന്നിവ ഭക്ഷണങ്ങളിൽ ധാരാളം ഉൾപ്പെടുത്തുക. അമിതമായി ഉപ്പ്, പഞ്ചസാര, പ്രോസസ്ഡ്

ഭാഗങ്ങളിൽ ചൂട് പിടിക്കുന്നതോ അല്ലെങ്കിൽ ഐസ് പാക്ക് വെക്കുന്നതോ താൽക്കാലിക ആശ്വാസമൊക്കെ നൽകും. സന്ധികൾക്ക് അമിത സമ്മർദ്ദം നൽകുന്ന കഠിനമായ ജോലികൾ ചെയ്യാതിരിക്കുക. കൃത്യസമയത്തുള്ള രോഗനിർണയവും ശരിയായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ വാദവേദനയെ അകറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ കട്ടായിട്ടും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ട്യൂൺ ഇൻ ടു അഹലി എഫ് എം 90.4. ഇനി അഹലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം.

0: ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഇന്നത്തെ 360 degree നമ്മൾ എന്താണ് സംസാരിക്കാനായിട്ട് പോകുന്നത് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്സിലോ അല്ലെങ്കിൽ കോളേജിലോ ഒന്നും പഠിക്കാത്ത എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതാണ് അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് എന്ന് പറയുന്നത്. അഥവാ ആരും ഔദ്യോഗികമായി പഠിപ്പിച്ചു തരാത്ത ചില മര്യാദകൾ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസിലാണെങ്കിലും പബ്ലിക് പ്ലേസിലായാലും നമ്മൾ അറിയാതെ വരുത്തുന്ന ചില കൊച്ചു കൊച്ചു തെറ്റുകളും അവ എങ്ങനെ ശരിയാക്കാം, ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 degree പറയാനായിട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും നമ്മളിതൊന്നും ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ കാര്യങ്ങളൊക്കെ അത് പറയാൻ പോകുന്നേ, പക്ഷെ നമ്മൾ അറിയേണ്ട അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് തന്നെയാണിത്. അപ്പോൾ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് 360 degree കേൾക്കാം, അറിയാം. അതിന് മുൻപായിട്ട് മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട് 360 degree. കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, welcome back to 360 degree. It's me, RJ Ayya. യെസ്, ഇന്നത്തെ 360 degree അപ്പോൾ അൺറിട്ടേൺ സോഷ്യൽ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ. അതിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു അൺറിട്ടേൺ റൂൾ ഏതാണെന്നറിയോ? ദ ഫോൺ സ്വൈപ്പിംഗ് റൂൾ ആണ്. എന്താണ് ഈ ഒരു ഫോൺ സ്വൈപ്പിംഗ് റൂൾ? അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് അവൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ കാണിച്ച് നമുക്ക് തരികയാണ്. ആ കാണിച്ചു തരുന്ന ആ ഒരു മൊമെന്റ് ഇല്ല, ആ ഒരു ഫോട്ടോ മാത്രമല്ലേ നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും പലരും ചെയ്യുന്നത് കാണാറുണ്ട്, അവരുടെ സമ്മതമില്ലാതെ അനാവശ്യമായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ആ ഗാലറി ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, സ്വൈപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആ പരിപാടി ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താ, അവരുടെ ഫോണിൽ മറ്റു പേഴ്സണൽ ചിത്രങ്ങളോ പ്രൈവറ്റ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം അല്ലേ. അതുകൊണ്ട് തന്നെ കാണിച്ച ഫോട്ടോ കണ്ട് സൂപ്പർ എന്നും പറഞ്ഞ് ഫോൺ തിരികെ കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു മാനേഴ്സ്, അതിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. യഥാർത്ഥ മാന്യത എന്ന് പറയുന്നത് ആ ഒരു പരിപാടിയാണ്. അപ്പൊ മനസ്സിലായല്ലോ ദ ഫോൺ സ്വൈപ്പിംഗ് റൂൾ എന്താന്നുള്ളത്. മറ്റൊരാളുടെ ഫോൺ അവരുടെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ അവരത് സമ്മതിക്കാതെ നമ്മളത് നോക്കാനോ എടുക്കാനോ ഈ വലത്തോട്ടും ഇടത്തോട്ടും സ്വൈപ്പ് ചെയ്ത് നോക്കാനൊന്നും പാടില്ല. ശരിക്കും അതൊരു മാന്യമായൊരു പ്രവൃത്തിയല്ല എന്നുള്ളതാണ്. അന്യൻ്റെ സ്വകാര്യതയെ മാനിക്കുക എന്ന് പറയുന്ന പരിപാടി നമുക്ക് വേണം. അത് ബേസിക് ആയിട്ട് നമ്മുടെ ക്യാരക്ടറിൽ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. അത് ഒരു പബ്ലിക് പ്ലേസിലെ സ്പീക്കർ ഫോൺ ഉപയോഗത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. യെസ്, അപ്പൊ എങ്ങനെയാണെന്നുള്ള കേൾക്കാം 360 degree ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ ലിസണിംഗ് FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇനി നമ്മൾ എന്താണ് പറയുന്നേ, അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു ഒന്നാമത്തെ ആ ഒരു ടിപ്പ്? ഒന്നാമത്തെ ഒരു ടിപ്പ് എന്നുള്ളത് ദ ഫോൺ സ്വൈപ്പിംഗ് റൂൾ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പബ്ലിക് ഫോൺ എറ്റിക്വേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പബ്ലിക് പ്ലേസിലെ സ്പീക്കർ ഫോൺസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ബസ്സിലോ ട്രെയിനിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അരികിലുള്ളവർ വലിയ ശബ്ദത്തിൽ സ്പീക്കറിൽ പാട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ എന്താ പറയുക വോയിസ് മെസ്സേജസ് അയക്കുന്നു, വോയിസ് മെസ്സേജ് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങളുടെ ഒരു മ്യൂസിക് ടേസ്റ്റ് പേഴ്സണൽ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന കോൾ നിങ്ങളുടെ പേഴ്സണൽ ആണ്, വോയിസ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണൽ ആണ്. കാരണം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, അത് നമുക്കറിയാം അല്ലേ. ചുറ്റുമുള്ളവർക്ക് അത് ശല്യം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇയർഫോൺസ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അടിയന്തര കോളുകൾ വരികയാണെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സമാധാനത്തെ ബാധിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഹെഡ്ഫോൺ സയൻസിനെ കുറിച്ച് കേൾക്കാം. ഈ ഹെഡ്ഫോൺ സയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. കേട്ട്

360 degree. ഹായ്, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയില്യ. ഈ ഓഫീസിലോ കോളേജിലോ ഒരാൾ രണ്ട് സേവയിലും ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് കണ്ടാൽ അതിനർത്ഥം എന്താണ്? അതായത് അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നറിയോ? അതിനർത്ഥം അവർ ഏതെങ്കിലും വലിയ വർക്കിൽ ഫോക്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലാണ് എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തര കാര്യത്തിനല്ലാതെ അവരുടെ ഹെഡ്ഫോൺ ഊരിപ്പിച്ച് ചുമ്മാ വർത്തമാനം പറയാനായിട്ടൊന്നും നിൽക്കരുത് കേട്ടോ. ഒരു ഹെഡ്ഫോൺ കാണിക്കുന്നത് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് എന്ന ഒരു ബോർഡിന് തുല്യമായിട്ടാണ് ഈ ഒരു വേൾഡ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്ക്. മേ ബി ചിലർ എന്താ പറയുക, ആ ഒരു വേൾഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന കഥകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ സമാധാനത്തെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത്? അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, വിളിക്കാം, സംസാരിക്കാം ഒക്കെ ചെയ്യാം. അതല്ലാത്ത പക്ഷം അവരുടേതായ ആ ഒരു സമയത്തെ അങ്ങ് അംഗീകരിച്ച് കൊടുക്കുക, അവരെ ഫ്രീ ആക്കി വിടുക. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് എന്നതാണ് ആ ഒരു സിഗ്നൽ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. യെസ്, അപ്പോൾ ഇന്നത്തെ അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഹലി FM 90.4 വിത്ത് മീ ആർഷി ആയില്യ. ഇനിയും നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സ് പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി 360 degree മനോഹരമായ ഒരു പാട്ടിനുള്ള സമയമാണ്. ആ പാട്ടിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. കിബാൾ ലിസണിംഗ് അഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുക.

360 degree. 360 ഡിഗ്രിയിൽ അൺറിട്ടേൺ സോഷ്യൽ റൂളുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പോൾ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ കൊളീഗ്സിൻ്റെ ഒക്കെ കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന സമയത്ത് ഈ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊന്നും പാലിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു മാന്യത അവിടെ നമ്മൾ കാണിക്കണം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, മറ്റൊരാളാണ് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരുന്നത്, ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ മെനു കാർഡിൽ ഏറ്റവും വില കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്യാതിരിക്കുക. പകരം അവർ എന്താണ് ഓർഡർ ചെയ്യുന്നത് എന്ന് നോക്കി അതേ റേഞ്ചിലുള്ള ഭക്ഷണമൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു ഫിനാൻഷ്യൽ ബാലൻസിങ് വേണം എന്നുള്ളതാണ്. ഒരാൾ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ആ കിട്ടിയ അവസരം ഞാൻ മുതലാക്കിയേക്കാം, ആ ഒരു മെന്റാലിറ്റി അത്ര നല്ല മെന്റാലിറ്റി ആണെന്ന് തോന്നില്ല ഗായ്സ്. അപ്പൊ ആ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കാം. കാരണം എന്താ, ഇത് സാമ്പത്തികമായ മര്യാദ മാത്രമല്ല ശക്തമായൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് കൂടിയാണല്ലേ.

360 degree. ചില കാര്യങ്ങൾക്ക് വളരെ ഭംഗി കൂടുതലാണ്. അത്തരത്തിൽ ഭംഗി കൂടിയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയട്ടെ. ഒന്ന് പങ്ക്ച്വാലിറ്റി, രണ്ട് റെസ്പെക്ട്. അതെ, 360 ഇങ്ങനെയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് 90.4 വിത്ത് മീ ആർജെ അഹല്യ. അൺറിട്ടേൺ സോഷ്യൽ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ട് ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പങ്ക്ച്വാലിറ്റിയും റെസ്പെക്റ്റാണ്. അതായത് ഇപ്പോ ഞാൻ 5 മിനിറ്റിനുള്ളത് അവിടെ ഇപ്പൊ എത്തുന്നു ചിലർ പറയും, എന്നിട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് കാണാറില്ല. എന്താ പറയാ, നമ്മൾ പറയാറില്ലേ മഷിട്ടാ പോലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുപോലെയാണ് കാണാൻ പറ്റാറില്ല അല്ലേ. അങ്ങനെ ഉള്ള കുറേ പേരുണ്ട്, അങ്ങനെ ശീലമുള്ള കുറേ പേരുണ്ട്. അവിടെ എന്താ നമ്മൾ നോക്കേണ്ടതെന്ന് അറിയോ, ഒരാൾക്കൊരു സമയം കൊടുത്താൽ കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക എന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അടിയന്തര കാരണം കൊണ്ടാണ് വൈകുകയാണെങ്കിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവരെ വിളിച്ച് കാര്യം അറിയിക്കാൻ നോക്കാം. അതൊക്കെ ഉണ്ടല്ലോ, ഒരു മാനേഴ്സിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ മറ്റൊരാളുടെ സമയത്ത് ബഹുമാനിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ വലിയൊരു അടയാളമായിട്ടാണ് മാറുന്നുള്ളതാണ്. ഇനി നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത് പേഴ്സണൽ ചോദ്യങ്ങളെ കുറിച്ചാണ്. ചിലർക്കുള്ളൊരു വല്ലാത്തൊരു ത്വരയുള്ളൊരു പരിപാടിയാണ് ഈ പേഴ്സണൽ ചോദ്യങ്ങൾ അല്ലേ. അപ്പോ അതിനെ കുറിച്ച് നമുക്ക് പറയാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ.

360 degree. യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പോ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ ആർജെ ആയിലിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സോഷ്യൽ എറ്റിക്കേറ്റ് എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബൗണ്ടറീസ് ആൻഡ് പ്രൈവസീസ്, അതായത് പേഴ്സണൽ ചോദ്യങ്ങൾ ഒഴിവാക്കാം എന്നൊരു കാര്യം. ഇപ്പോൾ ലൈക്ക് എന്താ എന്നാ കല്യാണം, സാലറി എത്രയുണ്ട്, കുഞ്ഞുങ്ങളായില്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞോ, ഇത്തരം ചോദ്യങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ പലർക്കും വലിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പലരും അതറിയാറില്ല, അങ്ങനെ ചോദിക്കുക, ഓ നിനക്ക് പെണ്ണൊന്നും കിട്ടിയില്ല, നിനക്ക് ചെക്കൻ കിട്ടിയില്ല, കല്യാണം ആയില്ല, വയസ്സ് എത്രയായി, സാലറി ഇത്രയുള്ളൂ, എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം അവരിപ്പോൾ സ്വയം പറയുന്നില്ലെങ്കിൽ ഇത്തരം പേഴ്സണൽ വിവരങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കി ആളുകളുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം. പ്രൈവസിയെ മാനിക്കേണ്ടതായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ് വിത്ത് മീ ആർ ജി ആയില്യ ഡി. അടുത്ത പാട്ടിനുള്ള സമയമാണ് 360 ഡിഗ്രി. നമുക്ക് പാട്ടൊക്കെ കേട്ട് വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഖിലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാ പോവാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് വി ആർ ജെ ആയില്ല. നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? ഫോൺ ഗാലറി സ്വൈപ്പിംഗ്, സ്പീക്കർ ഫോൺ എറ്റിക്കറ്റ്, ഹെഡ്ഫോൺ റൂള്, റെസ്റ്റോറൻറ്റ് ട്രീറ്റ്മെന്റിന്റെ ഒരു മാന്യത, സമയം പാലിക്കണം, പ്രൈവസി കാത്തു സൂക്ഷിക്കണം ഇല്ലേ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ പാലിക്കേണ്ട മിനിമം മര്യാദകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് 360 ഡിഗ്രിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പോകുന്നിടത്തൊക്കെ ആളുകൾക്ക് നമ്മളോട് കുറച്ചും കൂടി സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടും കേട്ടോ. നമ്മുടെ ക്യാരക്ടറും കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടിപ്സും ട്രിക്സൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും മറ്റൊരു വിഷയവുമായിട്ട്, ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട്. അതുവരെ ബി പൊളൈറ്റ്, റെസ്പെക്ട് ബൗണ്ടറീസ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി. ദിസ് ഇസ് ആർ ജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത.

0: നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: ഫാഷൻ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഉഴുതമർന്ന് വലത്ത് വച്ച് വെട്ടി ഇടത്തു കേറി കുതിച്ചു ചാടി.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഈ ചൂടുകാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്.
1: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതായിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ, അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിന് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റോക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക, ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
0: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
0: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. സിഎംആർഎൽ എക്സോലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള കെഎസ്എഫ്ഇയുടെ പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: where you gonna run?
1: Tune into Ahalya FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ആൽവാർ പേട്ടുന്ന് അത് എപ്പവുമേ നമ്മ ഇപ്പൊ പാക്കുറ മാറി ഒരു അർബൻ നൈബർഹുഡ് ആയിരുന്നതില്ല. വെൽക്കം ബാക്ക്, ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഓൾഡ് മദ്രാസ് എക്സ്പാൻഡ് ആകുമ്പോൾ സിറ്റി സെന്ററുക്ക് വെളിയേ ഇരുന്ന പല ഏരിയാസില് ഗാർഡൻസ്, ലാർജ് കോമ്പൗണ്ട്സ്, അഗ്രികൾച്ചർ ലാൻഡ്സ്, വില്ലേജ് സെറ്റിൽമെന്റ്സ്ന് മിക്സഡ് ലാൻഡ്സ്കേപ്പ് ഇരുന്നത്. ആൽവാർ പേട്ടും അപ്പടി ഒരു ലാൻഡ്സ്കേപ്പ്. പെരിയ വീടുന്നാ ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഇല്ല, അത് സുത്തി ഗാർഡൻസ് ഇരിക്കും, ട്രീസ് ഇരിക്കും, സെർവൻസ് ക്വാർട്ടേഴ്സ്, ഓപ്പൺ സ്പേസസ് ഇരിക്കും. ரொம்ப ഡിഫറെന്റാണ് ഒരു ലൈഫ് സ്റ്റൈൽ. മോബ് റേസ് റോഡ്, ഇപ്പോൾ ടി ടി കെ റോഡിന് നമ്മൾക്ക് തെരിഞ്ഞ ഏരിയ, ഇന്ത് ഓൾഡ് ആൽവാർ പേട്ട് ലാൻഡ്സ്കേപ്പോട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഒരു പ്ലേസോട വാല്യൂ ഇന്നിക്കു മാതിരി സ്ക്വയർ ഫീറ്റിൽ കാൽക്കുലേറ്റ് പണിയിട്ട് ഇരിക്കല. ലാൻഡ്നാ സ്പേസ്, സ്പേസ്നാ ഗാർഡൻ, ഗാർഡൻനാ സ്റ്റേറ്റസ്. അതിനാല ആൽവാർ പേട്ട് ഗ്രാജ്വലി വെൽത്തി ഫാമിലീസ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, അരിസ്റ്റോക്രാറ്റിക് ഹൗസ് ഹോൾസ് ഇരിക്കുന്ന ഏരിയ മാറിയിടിച്ചു. இன்னைக்கு ஒரு காம்பவுண்ட் வால் பார்த்துட்டு இங்க ஒரு பேக் ஹவுஸ் இருக்குன்னு மட்டும் நினைக்கிறோம். ஆனா அந்த வாலுக்கு பின்னாடி ஒரு செஞ்சுரி ஓல்டு ஸ்டோரி இருக்கலாம். சோ அதை பத்தி நாம பேசணும் பாட்டுக்கு அப்புறம். இது அகலி எஃப் எம் 90.4 அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. ஆல்வார் பேட் ஸ்டோரிஸோட நான் திரும்பி வருவேன். ஸ்டே டியூன்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. കോർട്ട് ബിൽഡിങ്സ് ഡിസപ്പിയർ ആണ് പിറകു അന്ത ലാൻഡ് സിംപ്ലി എം ടി ആയിരുന്നതെന്ന് നെനക്ക കൂടാതെ. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. ആൽവാർപേട്ട പറ്റി பேசுறோம். സിറ്റി ചേഞ്ച് ആകുമ്പോഴും ഒരു പ്രോപ്പർട്ടിയോട് ഐഡന്റിറ്റിയും ചേഞ്ച് ആകും. ഒരു കാലത്തില് ഗവൺമെന്റ് പെർപ്പസ്, അപ്പുറം വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ്, സ്ട്രീറ്റ്സ് ആൻഡ് ഹൗസസ്, ഇതുതാണ് അർബനൈസേഷനോട് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. സോ നമ്മ മാപ്പിൽ ഒരു റോഡ് സ്ട്രെയിറ്റാ ഇരിക്കും, ആനാ അന്ത റോഡ് ക്രിയേറ്റ് ആകുന്നതുക്ക് മുന്നാടി അങ്ങ എന്നാ ഇരുന്നത്? ഗാർഡനാ, കോട്ടാ, ബംഗ്ലാവാ, വില്ലേജാ, ലേക്കാ? ഇതാമ യൂഷ്വലി യോജിക്ക മാട്ടോ. സോ ആൽവാർപേട്ടില് ഓൾഡ് കോർട്ട് കോംപ്ലക്സ് ഇരുന്ന ഏരിയ ലേറ്റർ റെസിഡൻഷ്യൽ സ്ട്രീറ്റ് ഡെവലപ്പ് ആണ് സ്റ്റോറി. സിറ്റി എപ്പടി ലെയർ ബൈ ലെയർ ട്രാൻസ്ഫോം ആകുന്നതെന്ന് കാണിക്കുന്നു. സോ ചെന്നൈയിലെ ലാൻഡ് ഡിസപ്പിയർ ആകാതെ ലാൻഡോട് ഐഡന്റിറ്റി തന്നെ ഡിസപ്പിയർ ആകുത്. സോ ഇന്നിക്ക് നമ്മ പാകുന്ന ആൽവാർപേട്ട ഇല്ല അന്നിക്ക് ഇരുന്ന ആൽവാർപേട്ട്. നിറയെ ഡിഫറൻസസ് ഇരുക്ക് പേസല പാട്ടുക്കപ്പുറം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM. ഇപ്പ നാമ പാക്ര ആൽവാർ പേട്ടില് ട്രാഫിക് പാക്രോ. കാർസ്, കഫേസ്, ഹോസ്പിറ്റൽസ്, ഓഫീസസ്, അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സ്, സിനിമ കണക്ഷൻസ്, സെലിബ്രിറ്റീസ്. ബട്ട് ഇമാജിൻ ദ സെയിം ലൊക്കേഷൻ 100 years എഗോ. ഇത് അഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. 100 years എഗോ നാ മോർ ഓപ്പൺ സ്പേസസ്, ട്രീസ്, ലാർജ് കോമ്പൗണ്ട്സ്, ഹോർസ് കാരേജസ് ഇരുന്നത് ആൻഡ് ഓൾഡർ ഫോംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഇരുന്നത്. ഡിഫറെൻറ്റ് സൗണ്ട്സ്, ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പേസ്. ഒരു നൈബർഹുഡ് ചേഞ്ച് ആകുന്നത്, ബിൽഡിങ്സ് ചേഞ്ച് ആകുന്നത് മറ്റുമില്ല, സൗണ്ട്സ്കേപ്പ് ചേഞ്ച് ആകും, പീപ്പിൾസ് ചേഞ്ച് ആകും, അങ്ങ് ലാംഗ്വേജസ്, ബിസിനസ്, ഈവൻ സ്മെൽ കൂടെ ചേഞ്ച് ആകും. ആനാ ചില തിങ്സ് റിമെയിൻല, അതാ ചില റോഡ്സ്, ഓൾഡ് ട്രീസ്, ബിൽഡിങ്സ്, സ്ട്രീറ്റ് നെയിം, ഇതെല്ലാം ലോക്കൽ മെമ്മറീസ് ദാ. അതിനാല ഓൾഡ് ചെന്നൈയെ ഡിസ്കവർ പറഞ്ഞ മ്യൂസിയമുക്ക് മറ്റും പോകണമെന്നില്ല. സംടൈംസ് ഒരു ഓർഡിനറി സ്ട്രീറ്റില് കൊഞ്ച സ്ലോ ആ നടന്നാ പോലും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അങ്ങ് അംബുജാമാൽ സ്ട്രീറ്റ് ഒരു സ്ട്രീറ്റ് ഇരുക്ക്. അത് വന്ന് ഫ്രീഡം ഫൈറ്റർ ആൻഡ് സോഷ്യൽ വർക്കർ അംബുജാമാല പറ്റി നിറയെ വിഷയങ്ങൾ അതില് സുത്തി. ഫോർ എക്സാമ്പിൾ, അംബുജാമാൽ സ്ട്രീറ്റിന് അങ്ങൊരു സ്ട്രീറ്റ് ഇരുക്ക്, അസോസിയേറ്റഡ് വിത്ത് ഫ്രീഡം ഫൈറ്റർ ആൻഡ് സോഷ്യൽ വർക്ക് അംബുജാമാൽ. അതേമാതിരി CP രാമസ്വാമിയായ റോഡ് ഇരുക്ക്, അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്റോറിക് ഗ്രോവ് എസ്റ്റേറ്റ് ആൻഡ് CP രാമസ്വാമിയായരുടെ ഫാമിലി. ആൻഡ് സീതാമാൽ റോഡ് ഇരുക്ക്, സീതാമാലിന് വൈഫ് ഓഫ് CP രാമസ്വാമിയായർ. ആൻഡ് TTK റോഡ്, നമ്മ മോബ്രേസ് റോഡ് ദാ ഇപ്പോ TTK റോഡ് ആയിരിച്ചു. അത് വന്ന് ജോർജ് മോബ്രേങ്കിൽ ഒരു ഗാർഡൻ എസ്റ്റേറ്റ് എല്ലാം ഇരുന്നത് അന്ത ഏരിയാല. അന്ത ഓൾഡ് റൂട്ട് വന്ന് കാർ ട്രാക്ക് 1798. സോ അന്ത റോഡ് തന്നെ ഇപ്പോൾ TTK റോഡിന് സ്ട്രീറ്റോടെ പേര് മാറ്റിവെച്ചു. സോ ഇന്ന് മാതിരി നിറയ വിഷയങ്ങൾ, നിറയ ചിന്ന ചിന്ന വിഷയങ്ങൾ ആൽവാർപേട്ട സുത്തി ഇരിക്കു. കേക്കലാം പാട്ടുക്കപ്പുറം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
3: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്റ്റോറി ഓഫ് ലൈഫ്.
6: Lighten your life. Lighten.
7: നമ്മൾ എത്രയോ മനുഷ്യന്മാരെ ഓരോ ദിവസവും കണ്ടുമുട്ടാറുണ്ട്. രാവിലത്തെ തിരക്കുകളില് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നവര്, ഓഫീസില് വളരെ ശാന്തമായിട്ട് ജോലി ചെയ്യുന്നവര്, എപ്പോഴും ഇങ്ങനെ വളരെ മിതമായി മാത്രം സംസാരിക്കുന്ന ആൾക്കാര് അല്ലേ. അത്തരം ആളുകളെയൊക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും, ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇവർക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, എപ്പോഴും വളരെ ഹാപ്പിയാണല്ലോ, എപ്പോഴും വളരെ ശാന്തമാണല്ലോ അവരുടെ ലൈഫ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ മനുഷ്യരിലേക്ക് അല്പം ഒന്നിങ്ങനെ ആഴ്ന്നിറങ്ങി ചെന്നിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ ജീവിതത്തിലെ പഴയ അനുഭവങ്ങളെക്കുറിച്ചോ അവർ കടന്നുപോയ വഴിത്താരകളെക്കുറിച്ചോ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് നമ്മൾ ഞെട്ടലോടുകൂടി തിരിച്ചറിയുക, പുറമേക്ക് തികച്ചും ശാന്തമായി കാണപ്പെട്ട ആ മനുഷ്യന്റെ ഉള്ളില് മറ്റാരും കാണാത്ത വലിയൊരു കൊടുങ്കാറ്റും കടലും ഒക്കെ ഇരമ്പുന്നുണ്ടായിരുന്നുവെന്ന്. ആരും അറിയാത്ത സങ്കടങ്ങൾ, പുറത്തു പറയാൻ കഴിയാത്ത ചില പോരാട്ടങ്ങൾ, തകർച്ചയിൽ നിന്നുള്ള അതിജീവന കഥകൾ, ഇതൊക്കെ ഉള്ളിലൊതുക്കിയാണ് അവർ പുറത്തേക്ക് ഒരു പുഞ്ചിരി കൊടുക്കുന്നത്. ഒറ്റ നോട്ടത്തില് പല മനുഷ്യരും ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. പക്ഷെ അവരുടെ ലൈഫിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നു കഴിഞ്ഞാൽ അവര് അറ്റമില്ലാത്ത വലിയൊരു ആഴി പോലെ, അത്രമേൽ നിഗൂഢവും ആഴമേറിയതുമാണെന്ന വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. നമ്മൾ പലപ്പോഴും ആളുകളെ അവരുടെ ബാഹ്യരൂപം കൊണ്ടോ അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കൊണ്ടോ പെട്ടെന്ന് അങ്ങ് ജഡ്ജ് ചെയ്യാറുള്ളവരാണല്ലേ. അയാൾക്ക് വല്ലാത്ത അഹങ്കാരമാണ്, അയാൾ ആരോടും അങ്ങനെ അടുക്കാറില്ല, അയാൾ ഭയങ്കര ജാടയാണ്, ഗൗരവക്കാരനാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് വിധിയെഴുതും. എന്നാൽ ആ ഗൗരവത്തിനും അകൽച്ചയ്ക്കും പിന്നില് ഒരു കാലത്ത് അവരനുഭവിച്ച വലിയൊരു വഞ്ചനയുടെയോ തകർച്ചയുടെയോ ഓർമ്മകളുണ്ടാവും. വീണ്ടും മുറിവേൽക്കാതിരിക്കാൻ അവര് സ്വയം തീർത്തൊരു കവചമായിരിക്കും ആ ഒരു ശാന്തത. മനുഷ്യരെ ഒരേ സമയം സിമ്പിളാണ്, അതുപോലെ തന്നെ ഹമ്പിളാണ്, അതുപോലെ തന്നെ പ്രശ്നങ്ങളുള്ളവരാണ്. പുറമേ ശാന്തമായി ഒഴുകുന്ന ഓരോ പുഴയുടെ അടിത്തട്ടിലും കനത്ത പാറക്കെട്ടുകളും ആഴമേറിയ ചുഴികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അല്പം കരുണയോടുകൂടി സഹാനുഭൂതിയോടുകൂടി സംസാരിക്കാനായിട്ട് പഠിക്കുക. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും നമ്മൾ അറിയാത്ത എന്തോ ഒരു വലിയ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും അവരുടെ സങ്കടങ്ങളെ പരിഹസിക്കാതിരിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. മനുഷ്യരെ മനസ്സിലാക്കുക എന്നത് വലിയൊരു കലയാണ്. അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ നിശബ്ദത വായിക്കാനായിട്ട് കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ലൊരു സുഹൃത്തായിട്ട് മാറുന്നത്. കരിയറിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും മനുഷ്യബന്ധങ്ങൾക്ക് ആഴം നൽകുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. ഒരാളുടെ പുറമോടി കണ്ടിട്ട് മയങ്ങാതെ അവരുടെ ഉള്ളിലെ മനുഷ്യനെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളെപ്പോലെ തന്നെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വലിയൊരു ഉള്ളുലച്ചൽ പേറുന്നുണ്ട് എന്ന വിചാരം നിങ്ങൾക്ക് അവരോട് വലിയൊരു ആർദ്രത ഉണ്ടാക്കുക. നിങ്ങളുടെ ചിരിയും നല്ല വാക്കുകളും ചിലപ്പോൾ ആഴക്കടൽ പോലെ നിഗൂഢമായിട്ടുള്ള ആ മനുഷ്യരുടെ ഉള്ളിലെ കനത്ത മഞ്ഞുമലകളെ പോലും അലിയിച്ചു കളയാനായിട്ട്, അലിയിച്ചു കളയാൻ പാകത്തിലുള്ള വലിയൊരു ആശ്വാസമായിട്ട് മാറും. അതുകൊണ്ട് വിധി കൽപ്പിക്കലുകൾ നമുക്ക് മാറ്റി നിർത്താം. ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹത്തോടുകൂടിയും സഹാനുഭൂതിയോടുകൂടിയും നോക്കിക്കാണാം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്.
2: ഒരു തീരുമാനമെടുക്കുമ്പോഴേ, അതിപ്പോ എന്താണെങ്കിലും എന്ത് തീരുമാനമെടുക്കുമ്പോഴും അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ തേടാറുണ്ടല്ലേ. അതിനു മുന്നേ കടന്നുപോയ ആളുകളോട്, അനുഭവസ്ഥരോട്, മുതിർന്നവരോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ഉപദേശം ചോദിക്കാറുണ്ട്, അഭിപ്രായം തേടാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ചിലർ പറയും നീ അത് തെരഞ്ഞെടുത്തോ, അതാണ് സേഫ്. പക്ഷേ വേറെ ചില ആൾക്കാർ പറയും നീ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്, അവിടെ വലിയൊരു പണിയുണ്ട്. ഇങ്ങനെ 4 പാട് നിന്നും വരുന്ന ഉപദേശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഒരു വലിയ നിര തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ രൂപപ്പെടും. ഈ അഭിപ്രായത്തിൻ്റെ പ്രളയത്തിൽപ്പെട്ടിട്ട് സ്വന്തം ചിന്താശേഷി തന്നെ നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ നമ്മൾ പല കാര്യങ്ങളും അങ്ങ് ചെയ്തു തുടങ്ങും. ഒടുവിൽ ആ തീരുമാനം തെറ്റിപ്പോകുമ്പോൾ സങ്കടപ്പെടാനും അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കാനും നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. എടോ, നിങ്ങളെ തേടി നിർദ്ദേശങ്ങളൊക്കെ നിരവധി വരും, നിങ്ങളെ ഉപദേശിക്കാനും അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം യുക്തിക്ക് നിരക്കാത്തതും നിങ്ങളുടെ മനസ്സിന് ശരിയാണെന്ന് തോന്നാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റാർക്ക് വേണ്ടിയും ചെയ്യാതിരിക്കുക. ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ആ നിർദ്ദേശങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവയെ സ്വന്തം ബുദ്ധിയുടെയും യുക്തിയുടെയും അളവുകോൽ വെച്ച് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. മറ്റൊരാൾക്ക് ശരിയായിട്ടുള്ള ഒരു വഴി ചിലപ്പോൾ നമുക്ക് ഓക്കെ ആവണമെന്നില്ല, നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ കഴിവും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ യുക്തിക്കും നിങ്ങളുടെ മനസാക്ഷിക്കും വിരുദ്ധമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു അസ്വസ്ഥതയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിൽക്കും. സ്വന്തം തീരുമാനങ്ങളുടെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ശീലിക്കുക. മറ്റൊരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ചാടി പുറപ്പെടരുത്. ഇത് നമ്മുടെ ജീവിതമാണ്, ഇതിൻ്റെ ലാഭവും നഷ്ടവും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ വീണു പോകാതെ സ്വന്തം യുക്തിയോടെ ചിന്തിക്കാനായിട്ട് നിങ്ങൾ പഠിക്കും. മറ്റുള്ളവരെ കേൾക്കണം, പക്ഷെ തീരുമാനം എപ്പോഴും നിങ്ങളുടെ യുക്തിക്കും മനസാക്ഷിക്കും നിരക്കുന്നതായിരിക്കണം. അതിലൂടെ ഉണ്ടാകുന്ന പരാജയം പോലും നിങ്ങൾക്ക് നല്ലൊരു പാഠമായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. കരിയറിലാണെങ്കിലും മറ്റ് പല ബന്ധങ്ങളിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരു തത്വം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. യുക്തിയെ ഒരിക്കലും പണയം വെക്കരുത്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശാന്തമായി ഇരുന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ഇത് എൻ്റെ വിവേകത്തിന് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഉള്ളിൽ നിന്നും ശരിയാണ് എന്ന ഉറച്ച ശബ്ദം വരുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക. ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഏത് യാത്രയ്ക്കും വലിയൊരു സംരക്ഷണ കവചമായിട്ട് മാറും. അനാവശ്യമായ ഉപദേശങ്ങളിൽ കുടുങ്ങി സ്വന്തം യുക്തി ഒരിക്കലും കൈവിടരുത്. സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തോടും സമാധാനത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ കടന്നു പോകുന്നവരാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും അല്ലേ. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവാം, തൊഴിലിടങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് ഭയക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ചെയ്യാറുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഉറക്കം കളഞ്ഞങ്ങ് ചിന്തിക്കും, ആകുലപ്പെടും, വലിയ ടെൻഷനിലേക്ക് സ്വയം വഴുതി വീഴും. ഇനി എന്താകും, ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഓർത്തിട്ട് ഇപ്പോഴത്തെ സന്തോഷങ്ങളും സമാധാനവും പൂർണ്ണമായിട്ട് അങ്ങ് കളഞ്ഞു കുളിക്കും. എന്നാൽ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടോ രാത്രി മുഴുവൻ ഉറങ്ങാതെ ചിന്തിച്ചു കൂട്ടുന്നതുകൊണ്ടോ ആ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടായിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അവയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുകളയണം. കാരണം ടെൻഷനും ആങ്സൈറ്റിയും കൊണ്ട് ഒരു പ്രശ്നവും ഇന്നേ വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ടെൻഷൻ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ജീവിതത്തിൽ രണ്ടു തരം പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നവ. രണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റുള്ളവരുടെ തീരുമാനങ്ങളെയോ സമയത്തെയോ പ്രകൃതിയോ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യത്തേതിന് ടെൻഷന്റെ ആവശ്യമില്ല, കാരണം അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത്തേതിന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, കാരണം എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും അതിലൊരു മാറ്റവും വരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പ്രകൃതിക്കും സമയത്തിനും വിട്ടുകൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ടെൻഷൻ എന്നത് ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല, ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, മറിച്ച് നിങ്ങളുടെ ഹെൽത്ത് തകർക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം കളയാൻ കെൽപ്പുള്ള ഒരു വിഷമാണ്. നാളത്തെ വലിയൊരു കൊടുങ്കാറ്റിനെ ഓർത്തിട്ട് ഇന്നത്തെ തെളിഞ്ഞ ആകാശത്തെ നമ്മൾ കാണാതെ പോകണോ? നിങ്ങളുടെ കൈകളിൽ ഉള്ളത് ഈ നിമിഷം മാത്രമാണ്. അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ലഭിക്കുന്നത് വലിയൊരു ഫ്രീഡമായിരിക്കും. അപ്പോൾ ഇന്ന് മുതലെങ്കിലും ചെറിയ മാറ്റം വരുത്തി നോക്കുക. നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക, ഇത് പരിഹരിക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ നന്നായിട്ടൊന്ന് ശ്വാസം എടുത്തിട്ട് മനസ്സുകൊണ്ട് പറയുക, ഇതെൻ്റെ കൈകളിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് ഞാനിതിനെ ഓർത്ത് എൻ്റെ സമാധാനം കളയില്ല എന്ന് പറയുക. ആ ഒരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ചെറുതായിട്ട് മാറുന്നത് കാണും. മനസ്സിനൊരു വ്യക്തത ഉണ്ടാകുമ്പോൾ പുതിയ നല്ല വഴികൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അനാവശ്യമായ ഭാരങ്ങളും ടെൻഷൻസും ഒക്കെ ഇറക്കി വയ്ക്കുന്നതല്ലേ നല്ലത് അല്ലേ?

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: ചില വരികൾ നമ്മൾ കേൾക്കുന്നതല്ല, അനുഭവിക്കുകയാണ്. നമ്മുടെ പ്രണയത്തിനും വിരഹത്തിനും നൊമ്പരത്തിനും സന്തോഷത്തിനും ഒക്കെ വാക്കുകൾ കണ്ടെത്തി തരുന്ന എഴുത്തുകാരനാണ് റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായ വാക്കുകളിൽ വലിയ വികാരങ്ങൾ പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് റഫീഖ് അഹമ്മദിന്റെ വരികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കവിയാണ്, ഗാനരചയിതാവാണ്, നോവലിസ്റ്റാണ്. ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും ഒരു പെർഫോമറായിട്ട് ഒരു എഴുത്തുകാരനെ നമ്മൾ കാണാറില്ല, അല്ലെ? പലപ്പോഴും ഒരു ഓഡിയോ ലോഞ്ചിനോ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിനൊന്നും ഒരു കമ്പോസറിനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ കാണുന്ന പോലെ നമ്മളൊരു ലിറിസിസ്റ്റിനെ കാണാറില്ല. പക്ഷേ അതൊരു എളുപ്പമുള്ള ജോലിയല്ല. മനുഷ്യരെ തൊടുന്ന വരികളാണ് വേണ്ടത്. അത് തന്നെയാണ് ഒരു ലിറിസിസ്റ്റിന്റെ വിജയമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളിലുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സി രാജാമണി കമ്പോസ് ചെയ്ത് തോഴി എന്ന പാട്ട്, വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ തോഴി എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിനെ ഒരു അനുഭവമാക്കാൻ സാധിക്കുന്നത് അതിന്റെ വരികളുടെ ആഴം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ദഹലി എഫ് എം 90.4 ആണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ വേദന, ആ വേദന ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. തട്ടം പിടിച്ച് വലിക്കല്ലേ, പിടിക്കണ്ട, എന്റെ തട്ടത്തിനെ പിടിക്കണ്ട, ഞാൻ പോവാണ്, ദൂരത്തേക്ക് പോവാണ്, ഞാൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്, എങ്ങനെയുള്ള ഒരു ഫീലിംഗ്സിനെ, അതൊരു ഫീലിംഗ് ആണ്, ആ ഒരു ഫീലിംഗിനെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി. പാട്ട് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടം തോന്നി. ഈ വരികൾ എഴുതി കൊടുത്ത സമയത്ത് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന് ഇതെങ്ങനെ പാട്ടായി വരും എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ പാട്ട് കേട്ടപ്പോൾ അത്രയും ഇഷ്ടം തോന്നി, ഒത്തിരി ഇഷ്ടം തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രമേഷ് നാരായണൻ കമ്പോസ് ചെയ്ത് പരദേശി എന്ന സിനിമയ്ക്ക് വേണ്ടി സുജാത മേനോൻ പാടിയ പാട്ട്, റഫീഖ് അഹമ്മദിന്റെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, മനുഷ്യ ബന്ധങ്ങളിൽ നിന്ന് മനോഹരമായ വരികൾ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഗീത സംവിധായകരോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ രസികനായ ഒരു സംഗീത സംവിധായകനാണ് ശരത് എന്നാണ് റഫീഖ് അഹമ്മദ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു 70-കളുടെ കാലഘട്ടം ഒരു പാട്ടിലൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റിയ വരികൾ തന്നെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഒരു സിമ്പിൾ പാട്ട്, ഒരു ഓളമുള്ള, ഒരു താളമുള്ള ഒരു പാട്ട്, പാലപ്പൂവിതളിൽ എന്ന ഗാനം. ഒരു കാലഘട്ടത്തിന് വേണ്ട ഒരു ആംബിയൻസ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പാട്ടിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ വരികളും അത്രമേൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ആ കാലഘട്ടത്തിനെ ആ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. സോ തിരക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി ശരത് കമ്പോസ് ചെയ്ത് KK നിഷാദും ശ്വേത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാലപ്പൂവിതളിൽ എന്ന ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോൾ ഈ വരികൾ എത്ര മനോഹരം എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു ഇത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദാർജി ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാഷയിലേക്ക് മാറ്റി എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. എന്നാൽ PS2 പോലെയുള്ള ഒരു സിനിമ, പുനിയൻ സെൽവൻ, അതും AR റഹ്മാന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള പാട്ടുകൾക്ക് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുക എന്ന് പറയുന്നത് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് തന്നെ പറയണം. പൊതുവെ അദ്ദേഹം ഇത്തരം പാട്ടുകൾ ചെയ്യാറുള്ള ആളല്ല, പക്ഷേ എന്തുകൊണ്ടോ ഈ പാട്ട് ചെയ്യണമെന്ന് തോന്നി. ഒറിജിനലിനോട് അത്ര തന്നെ അടുത്ത് നിൽക്കുന്ന പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന സന്തോഷമാണ് ആ ഒരു ആത്മവിശ്വാസം നൽകിയ പാട്ടുകളാണ് ഇത് എന്നാണ് പലപ്പോഴും റഫീഖ് അഹമ്മദ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മൊഴിമാറ്റം ചെയ്തു വരുന്ന സിനിമകളുടെ ലിറിക്സിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, വളരെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. സോ അവിടെ പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, അവർക്ക് സൗണ്ടിങ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ ആ സൗണ്ടിങ് കീപ്പ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളിയെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത റഫീഖ് അഹമ്മദിൻ്റെ അടുത്ത പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. PS2 എന്ന സിനിമയ്ക്ക് വേണ്ടി AR റഹ്മാൻ കമ്പോസ് ചെയ്ത് ശക്തി ശ്രീഗോപാലൻ പാടിയ അകമലർ എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

വാക്കുകൾക്ക് സംഗീതത്തിന്റെ ഭംഗി നൽകിയ ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. പ്രണയഗാനങ്ങളായാലും വിരഹമായാലും പ്രകൃതിയായാലും ജീവിതമായാലും വളരെ സ്വാഭാവികമായി നമ്മളോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രണയഗാനങ്ങളാണ് കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു പരിമിതിയായിട്ടല്ല, അത് സിനിമയുടെ ഒരു സ്വഭാവമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ വളരെ അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ് പ്രകൃതിയെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ഒരു നാടിനെ പറ്റി എഴുതുക എന്ന് പറയുന്നത്. വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്. അതും ഇടുക്കി പോലെ ഒരു ജില്ലയെ പറ്റി എഴുതാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനോട് 100% നീതി പുലർത്തിയ ഒരു ഗാനം എന്ന് പറയണം, ഇടുക്കിയുടെ ഒരു ദേശീയ ഗാനമായി പ്രഖ്യാപിച്ച ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് ആദരിക്കുകയും അദ്ദേഹത്തിനെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടി. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബിജി ബാൽ കമ്പോസ് ചെയ്ത്, ബിജി ബാൽ തന്നെ പാടി, മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെ പ്ലേലിസ്റ്റിൽ ചില പാട്ടുകളുണ്ടാവും. പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിലെ ഒരു വരി മാത്രം മനസ്സിൽ കയറി പറ്റും. പിന്നെ ആ വരി നമ്മൾ തന്നെ വീണ്ടും വീണ്ടും മൂളിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വരികൾക്ക് പിന്നിൽ റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മഴ ഞാൻ അറിഞ്ഞില്ല എന്ന ഗാനം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാട്ടുകളെ പറ്റി ചോദിക്കുമ്പോൾ കഴിവില്ല അല്ലെങ്കിൽ ടാലന്റഡ് അല്ലാത്ത ആളുകളല്ല ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പുറകിലുള്ള ആളുകൾ, പക്ഷേ ഭാഷാ പരിജ്ഞാനം കുറവാണ് എന്ന് റഫീഖ് അഹമ്മദ് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കൂടുതലും ലളിതമായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് സിമ്പിളായി ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിനോട് എല്ലാ കമ്പോസേഴ്സും പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ലളിതമായി എഴുതിയിട്ടുള്ള ഒരു പാട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഹരിഹരൻ എന്ന ഗായകനെ പറ്റി ഓർക്കുമ്പോഴും ഈ പാട്ട് മാറ്റി നിർത്താനാകില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല നിന്റെ കണ്ണുനീർ എന്നുള്ളിൽ ഉതിരും വരെ, വെയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ. ഈ സിനിമ അത്രയധികം പോപ്പുലർ ആയില്ല എങ്കിലും ഈ പാട്ട് ഇപ്പോഴും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡോക്ടർ പേഷ്യന്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബെനറ്റ് വീത്ര കമ്പോസ് ചെയ്ത് ഹരിഹരൻ പാടിയ പാട്ട്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

തിരിഞ്ഞു നിന്നവരെ ഒരുമിപ്പിച്ച പാട്ട്, പലരും വിളിച്ചു പറഞ്ഞ് കരഞ്ഞ പാട്ട്, ഈ ഒരു പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കാറുണ്ട്. തൻ്റെ പിന്നിലുള്ള ഒത്തിരി യാത്രക്കാരെ അദ്ദേഹം ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ, എന്തിനായിരുന്നു ഇത്രയും കാലം നമ്മൾ പിരിഞ്ഞിരുന്നത്, അങ്ങനെ പലരെയും ഒരുമിപ്പിച്ച ഒരു പാട്ട് എന്ന് വിശേഷണമുള്ള ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് ജീവിതത്തിലെ റിയാലിറ്റികളെ ടച്ച് ചെയ്യുന്ന ഒരു പാട്ട്. മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കൂരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുവാൻ. ഒരു കവിത പോലെ എഴുതിയിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഈ ഒരു കവിതയ്ക്ക് ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയുമായിട്ട് ടച്ചൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പലരും വിളിച്ച് പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുള്ള, പലരും വിളിച്ച് കരഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു ഒരു ലിറിസിസ്റ്റ് എന്ന ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ സാധിക്കാത്തൊരു പാട്ട് തന്നെയാണ്. സോ ഇത് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഉണ്ണി മേനോൻ പാടി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയുള്ളത് കൊണ്ടാണ് അവിടെ ഒരു പാട്ടുണ്ടാകുന്നത്. ആ പാട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഒരു കമ്പോസറും ഒരു ലിറിസിസ്റ്റും ഒരു പാട്ടുകാരനും ഒക്കെ ഉണ്ടാകുന്നത്. സോ സിനിമയാണ് ഒരു പാട്ടിന്റെ ഒരു ഒരു ലൈഫ് നിലനിർത്തുന്നത് ഒരു സിനിമയാണ്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലം മാറി ഒരു പാട്ട് കമ്പോസ് ചെയ്യാനും ഒരു വരി എഴുതാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നൊരു പ്ലാറ്റ്ഫോം വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് ഒത്തിരി അവസരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും സിനിമകൾക്ക് പാട്ടുകൾ വേണം. ആ ഒരു പാട്ട് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ലൈഫ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വികാരങ്ങളെ അത്രമേൽ ആഴമുള്ളതാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ലിറിസിസ്റ്റിന്റെ കഴിവ് തന്നെയാണ്. അത് ആ പാട്ടിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകില്ല. ഒരു കമ്പോസറിനോ ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ ഒക്കെ കിട്ടുന്ന പോലെയുള്ള ഒരു അപ്രിസിയേഷൻ പലർക്കും ഒരു ലിറിസിസ്റ്റ് എന്ന രീതിയിൽ കിട്ടാറില്ല എന്ന് പേഴ്സണലി ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പാട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ആഴമുള്ളത് കൊണ്ട് ആ ലിറിസിസ്റ്റിനെ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തെക്കിനി കോലായ ചുവരിൽ എന്ന ഗാനം മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടിയ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് വരികൾ എഴുതിയിട്ടുള്ള ആൾ റഫീഖ് അഹമ്മദ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആടുജീവിതം എന്ന സിനിമയിലെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു അധ്യായം എന്ന് വേണം പറയാൻ. ആടുജീവിതം എന്ന പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ആഴം എത്രയാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു പ്രവാസിയുടെ നിലവിളി പോലെ തോന്നുന്ന ഒരു ഗാനമായിരിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറയുകയും അതിന് ഏറ്റവും ആപ്റ്റായ വരികൾ തന്നെ അദ്ദേഹം എഴുതി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ജീവിതം സങ്കല്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു ഹോപ്പ്, ഒരു നിലവിളി, ഒരു അലർച്ച, ഇതെല്ലാം കേൾക്കാൻ സാധിക്കുന്ന ഒരു പാട്ട്, ഒരു ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത. വരികൾ എഴുതി അതിനുശേഷം ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടാണ്. പൊതുവേ റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവ് നേരെ തിരിച്ചാണ് ചെയ്യാറ്, പക്ഷേ വരികൾ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണിത്. ഭാഷ അറിഞ്ഞില്ലെങ്കിലും അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് എ ആർ റഹ്മാനെ പോലെയുള്ള ആളുകൾ ഇത് കമ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പകുതി മലയാളി ആണെങ്കിൽ പോലും ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. എന്തായാലും അത്രയും ഭംഗിയായ വരികൾ നമുക്ക് എഴുതി തന്ന റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും വരാനുണ്ട്. എന്തായാലും അടുത്ത പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ജിതിൻ രാജ് പാടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ഗാനം പെരിയോനെ ഓൺ ഓർമ്മയിൽ ഉണരും. ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിന്റെ ഭംഗി നൽകിയിട്ടുള്ള ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവിനെ ഓർക്കുകയാണോ? ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 എൽആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു, പാട്ടുകൾ ആളുകൾ ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ വിമർശനങ്ങളും വരാറുണ്ട്. ഒരു ലിറിസിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നൊരു പാട്ടാണ് അപ്പങ്ങൾ എമ്പാടും എന്ന ഗാനം. കച്ചവടം പൂട്ടിയപ്പോൾ വട്ടായി പോയി എന്ന് എന്തിനാണ് പറഞ്ഞത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് എന്താണ് സിനിമയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകാത്തെയാണ് പലരും സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാമല്ലോ, ഒരു വരിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ വട്ടായി പോയി എന്നുള്ളത് ശരിക്കും വട്ടായി എന്നുള്ളൊരു സെൻസിലല്ല എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു പാട്ടിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഓളം ആ പാട്ടുണ്ടാക്കിയ ഒരു ഒരു ഊർജം എന്ന് പറയുന്നത് ചെറുതല്ല. എന്തായാലും ഈ പാട്ടോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത് അന്ന കാതറിൻ വലയിൽ പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് വികാര തീവ്രമായ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദ് തന്നെയാണ് ഇത്തരം മനോഹരമായ എനർജറ്റിക് പാട്ടുകൾക്കും വരികൾ എഴുതിയിട്ടുള്ളത്. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ് ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. മറ്റൊരു ദിവസം പാട്ട് കഥകളൊക്കെ നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.